ഇനി നമുക്ക് ആരണ്യകാണ്ഡത്തിൽ തന്നെ ശൂർപ്പണഖയുടെ വൃത്താന്തമാണ്. ഈ ശൂർപ്പണ എന്ന് പറയുന്നത് ശൂർപ്പണഖ എന്ന് പറയുന്നത് രാവണന്റെ സഹോദരിയാണ്. ആ ശൂർപ്പണഖയുടെ വൃത്താന്തം, അതിൻ്റെ അവരുടെ ആ ശൂർപ്പണഖയുടെ വൃത്താന്തങ്ങളാണ് അടുത്തത് പറയുന്നത്.

വാളിനേക്കാൾ ശബ്ദമാണ് ഒരു മുറിവിന്. ഇതൊരാപ്തവാക്യമാണ്. മനുഷ്യരെല്ലാം നാവുകൊണ്ടും കൈകൾ കൊണ്ടും സമ്പത്തുകൊണ്ടും ആശയങ്ങൾ കൊണ്ടുമൊക്കെ യുദ്ധം ചെയ്യാറുണ്ട്. അത് വീട്ടിലും തൊഴിലിടങ്ങളിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത്തരം യുദ്ധങ്ങൾ സ്വാഭാവികമാണ്. അവിടെ നാം വാളായി വ്യത്യസ്ത വസ്തുക്കളെ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ യഥാർത്ഥ ആയുധങ്ങൾ, മറ്റു ചിലപ്പോൾ നമ്മുടെ നാവുകൾ, ചെവികൾ, മറ്റവയവങ്ങൾ, ഇതൊക്കെ വാളായി നാം എതിരാളിയോടുള്ള പോരാട്ടത്തിന് ഉപയോഗിക്കാറുണ്ട്. അവിടെ ഈ വാളിനേക്കാൾ അർത്ഥപൂർണവും ശബ്ദായമാനവുമാണ് ഒരു മുറിവിന് എന്ന് പറയുമ്പോൾ ഹൃദയം മുറിക്കുന്ന വേദന അല്ലെങ്കിൽ ഹൃദയം വേദനിപ്പിക്കുന്ന ആ പാട്, അത് ഉപയോഗിച്ച വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. കാരണം ഉപയോഗിച്ച

0: ഒരൊറ്റ വാൾ തുരുമ്പിച്ചു പോകും, ഇല്ലാതാകും, നാവ് നിശബ്ദമാകും, അതിന്റെ ചലനശേഷി ഒക്കെ നഷ്ടപ്പെടും. പക്ഷേ അതുണ്ടാക്കുന്ന ആരുടെ മനസ്സിലാണോ ആരുടെ ശരീരത്താണോ ആ മുറിപ്പാടുണ്ടാക്കിയത്, ആ മുറിപ്പാട് അവന്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ മുറിപ്പാടിയുണ്ടാക്കിയവനോട് മനസ്സിന്റെ ഉള്ളിലെങ്കിലും വെറുപ്പും വിദ്വേഷവും പകയുമൊക്കെ തോന്നും. ചിലപ്പോൾ ശപിക്കും, മരിച്ചു കഴിഞ്ഞാൽ പോലും എന്നെ ദ്രോഹിച്ചത് ഇന്നാളാണെന്നും എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇദ്ദേഹമാണെന്നുമൊക്കെ പറയുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുറിവിനെ എപ്പോഴും സൂക്ഷിക്കുക. മറ്റൊരാളിന്റെ ഹൃദയത്തെ മുറിക്കാതെ, മറ്റൊരാളിന്റെ വ്യക്തിത്വത്തെ അപമാനിക്കാതെ, മറ്റൊരാളിന്റെ സ്വത്വത്തെ തകർക്കാതെ, എന്നെന്നും ഓർത്തിരിക്കാൻ വേദനിക്കുന്ന ഓർമ്മകൾ നൽകാതെ യാത്രയാകാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യം. ആ ഭാഗ്യം നിസ്സാരമായി ലഭിക്കുന്നതല്ല, കഠിനവും സ്ഥിരവുമായ പ്രയത്നത്തിലൂടെ മാത്രം സാധ്യമാകുന്നതാണത്. പക്ഷേ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഒരു സാഹസികമാണ്. ആരുടെയും ഹൃദയത്തിൽ മുറിവേൽപ്പിക്കാതെ ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ ജീവിച്ച മഹത്തുക്കളുണ്ട്. നമുക്കാവുമോ ഇല്ലയോ എന്നത് നമ്മുടെ വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രമിച്ചു നോക്കൂ, കഴിയുമെങ്കിൽ. നേരുന്നു, ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.

0: റേഡിയോ 91.2-ൽ അല്പസമയത്തിനകം കേൾക്കാം ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടകവാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ദേശീയഗാനമായ ജനഗണമനയ്ക്കൊപ്പം ലഭിക്കുന്ന നിയമപരമായ സംരക്ഷണം ദേശീയഗീതമായ വന്ദേ മാതരത്തിനും ഉറപ്പാക്കുകയാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം. 1971 ദേശീയ ബഹുമാനത്തെ അവഹേളിക്കുന്നത് തടയൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ബിൽ കഴിഞ്ഞ മാസം പാർലമെന്റ് പാസാക്കിയിരുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ബിൽ നിയമമായി മാറി. വന്ദേമാതരം ആലപിക്കുന്നത് മനഃപൂർവ്വം തടയുന്നതോ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയെ തടസ്സപ്പെടുത്തുന്നതോ നിയമം കുറ്റകരമായി കണക്കാക്കുന്നു. കേരളത്തിന്റെ പേരുമാറ്റുന്നതിന് കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ലോക്സഭ ഈ ബിൽ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 പരിഗണിക്കുന്നതിനും പാസാക്കുന്നതിനുമായി രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. ഖനികളും ധാതുക്കളും വികസനവും നിയന്ത്രണവും ഭേദഗതി ബിൽ 2026 ലോക്സഭ പരിഗണിക്കും. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയും പാർലമെന്റിന്റെ ഇരുസഭകളുടെയും നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭയും ട്രിബ്യൂണൽ പരിഷ്കരണ ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുമെന്ന പ്രതിജ്ഞയെടുത്ത് അഭിമാനത്തോടും പ്രൌഢിയോടും കൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സമൂഹമാധ്യമങ്ങളുടെ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ എല്ലാവരും ഒത്തുചേർന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാവരും അവരവരുടെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. കൊളംബിയയിൽ ഭൂചലനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അനുശോചനം അറിയിച്ചു. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും കൊളംബിയയ്ക്ക് എല്ലാ സഹായമുണ്ടാവുമെന്നും അദ്ദേഹം സന്ദേശത്തിൽ അറിയിച്ചു. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സമീപനങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും ചികിത്സാരീതികളും രോഗികളുടെ ക്ഷേമത്തിനായി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ കോപ്പറേറ്റീവ് ഓങ്കോളജി ICCO 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരു രോഗി പല ചികിത്സാ സമ്പ്രദായങ്ങൾ എന്ന ആശയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ഓങ്കോളജിസ്റ്റുകൾ, ആയുർവേദ ഭിക്ഷുകരന്മാർ, ഹോമിയോപ്പതി വിദഗ്ധർ, ഗവേഷകർ, ക്യാൻസർ അതിജീവിതർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലത്ത് ഗാർഹിക പാചക വാതക വിതരണത്തിന് കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധന ബുക്കിംഗിന് കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയന്ത്രണങ്ങൾ ഉടനടി പിൻവലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. റോഡ് സുരക്ഷ അതോറിറ്റി, പൊതുമരാമത്ത് ഫണ്ട് ബോർഡ്, ട്രാഫിക്, നാറ്റ്പാക് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി കൂട്ടാനും മൾട്ടി ലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കാനും തിരുവനന്തപുരം കിഴക്കേക്കോട്ട സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവ അടിയന്തരമായി നടപ്പാക്കാനും തീരുമാനമായി. കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി മന്ത്രി സണ്ണി ജോസഫുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സോളാർ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ഊർജ്ജ പുനരുപയോഗം മെച്ചപ്പെടുത്തുന്നത് കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ രാവിലെ 9 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടകവാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഹൈന്ദവ വിശ്വാസ പ്രകാരം ബലികർമ്മങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് കർക്കിടകത്തിലെ അമാവാസി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: മലപ്പുറം തിരുനാവായയിൽ കർക്കിടക വാവ് ബലിതർപ്പണം പുലർച്ചെ 2 തുടങ്ങി. 15 കാർമ്മികരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബലിയിടാൻ ക്ഷേത്ര കവാടം മുതൽ പടിഞ്ഞാറേ നടവരെ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്തും കർക്കിടക വാവ് ബലിതർപ്പണത്തിന് തുടക്കമായി. മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. കോഴിക്കോട് വരയ്ക്കൽ ബലിതർപ്പണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചടങ്ങുകൾ ഇന്നലെ വൈകിട്ട് തുടങ്ങി. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യക്കാവ് ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. വെള്ളയിൽ തൊടിയിൽ കടപ്പുറത്ത് രാവിലെ 10 വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ. പാലക്കാട് ജില്ലയിലെ സ്നാനഘട്ടങ്ങളിലും മണ്ഡപങ്ങളിലും അതിരാവിലെ തന്നെ കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. പ്രധാനമായും ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങളിലും കൈവഴികളിലെ കടവുകളിലുമാണ് ജില്ലയിൽ ബലിതർപ്പണം നടക്കുന്നത്. കോട്ടയം ജില്ലയിൽ വേദഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രം, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ഉദയനാപുരം പിതൃകുന്ന് മഹാവിഷ്ണു ക്ഷേത്രം, ടി വി പുരം ശ്രീരാമ ക്ഷേത്രം, വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം, കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ വാവുബലിയുടെ ചടങ്ങുകൾ ആരംഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിലും പമ്പ അച്ഛൻകോവിൽ തുടങ്ങിയ നദികളിലെ കടവുകളിലും ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ മുതൽ ആരംഭിച്ചു. കൊല്ലം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുമുല്ലവാരം, മുണ്ടയ്ക്കൽ പാപനാശനം, അഷ്ടമുടി ത്രിവേണി സംഗമം എന്നിവിടങ്ങളിലും പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തിരുവല്ലം, വർക്കല, ശംഖുമുഖം, വേളി, അരുവിക്കര, അരുവിപ്പുറം, കഠിനംകുളം, ചേറ്റുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.
1: രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബഹിരാകാശ ഗവേഷണമായ സ്പേസിന്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപണമായ വിക്രം 1 ദൌത്യത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളി എഞ്ചിനീയർമാരുടെ സംഘം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. സംഘത്തിലെ 7 സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത്. രാജ്യത്തിന്റെ ചരിത്രപരമായ ഈ ബഹിരാകാശ നേട്ടത്തിന് പിന്നിലെ മലയാളികളുടെ വലിയ സംഭാവന കേരളത്തിന് ഏറെ അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന ഡോക്ടർ എം പി പരമേശ്വരന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. ശാസ്ത്രത്തെ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിലേക്കും ചിന്തകളിലേക്കും ഇറക്കിവയ്ക്കാൻ ശ്രമിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കുടിശ്ശിക പൂർണമായും തീർപ്പാക്കുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി 30 കോടി രൂപ കൂടി അധികമായി അനുവദിച്ച് ഉത്തരവിറക്കിയതായി മന്ത്രി കെ എ തുളസി അറിയിച്ചു. ഒഇസി ഒബിസി വിഭാഗങ്ങളിലെ പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഇനത്തിൽ ലഭിക്കാനുണ്ടായിരുന്ന 310 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഇതോടെ പൂർണമായും തീർപ്പാക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി AI ഡിവൈഡാണെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. തിരുവനന്തപുരം മുട്ടത്തറ കേപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2022-26 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണ മേഖലയിലെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തമാക്കുന്നതിനും തദ്ദേശഭരണ വകുപ്പിന്റെ ഓപ്പറേഷൻ ഹോട്ട്സ്പോട്ട് ക്യാമ്പയിന് തുടക്കമായി. ഓണത്തിന് മുമ്പ് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളും കണ്ടെത്തി ഡിജിറ്റലൈസ് ചെയ്ത് നടപടി സ്വീകരിക്കാനാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം. വൻകിട സ്ഥാപനങ്ങളിലും കുടിവെള്ള സ്രോതസ്സുകളിലും പരിശോധന നടത്തും. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദ്വിദിന ദേശീയ കോൺക്ലേവ് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടത്തും. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടക വാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ചേട്ടാ, നമ്മുടെ വിജയനാഥൻ എന്തോ പറ്റിയിട്ടുണ്ട്.
1: അതെ, പക്ഷേ എന്താണെന്ന് മാത്രം ആർക്കും അറിഞ്ഞുകൂടാ.
0: ഏതാണ്ട് മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആയാൽ തന്നെയും അതിന് ചികിത്സിച്ചുകൂടായോ?
1: വേദന ഉണ്ടാക്കുന്ന സാഹചര്യം ഒന്നും വീട്ടിലില്ല. രണ്ട് മക്കളുള്ളതിനെ ഭംഗിയായിട്ട് അയച്ച്. ഭാര്യയ്ക്ക് ആരോഗ്യ പ്രശ്നവുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീടുമല്ല.
0: അതൊക്കെ എനിക്കും അറിയാം. എന്ത് സന്തോഷമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നതാ. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോ ഞാൻ പല കാര്യങ്ങളും ചോദിച്ചിട്ടും ഒന്നിനും മറുപടിയില്ല. കൊറേ കഴിഞ്ഞപ്പോ ഒന്നും എന്താ എഴുന്നേറ്റ് അങ്ങ് പോയി.
1: വിജയനാഥന്റെ ഈ അവസ്ഥയില് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് നമ്മുടെ സ്വാമിയോലച്ചായന. രണ്ടും കൂടെ കണ്ടുപോയ രാഷ്ട്രീയം പറഞ്ഞ് അങ്ങ് വഴക്കിടും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ രണ്ടുപേരുടെ കയറി ബൈക്കിൽ അങ്ങ് പോവുകയും ചെയ്യും.
0: മരുമക്കൾ ആരും ഇടപെട്ടില്ലയോ?
1: മരുമക്കളും മക്കളും ഒക്കെ ആശുപത്രി കൊണ്ടുപോവാൻ പരമാവധി ശ്രമിച്ചതാ. വിജയനാഥൻ പോയില്ല.
0: പിടിച്ചു വലിച്ചു കെട്ടി വണ്ടിയെ കൊണ്ടുപോയാൽ തന്നെയും വേറെ രീതിയിൽ പറഞ്ഞുണ്ടാക്കും.
1: താഴേത്തെ ഭുവനേന്ദ്രനെ പണ്ടി ഇതുപോലെ കൊണ്ടുപോയതില്ലയോ?
0: അയ്യോ, അതിന്റെ കാരണം പിന്നെ എല്ലാവർക്കും അറിയായിരുന്നല്ലോ.
1: അതെ, അധ്വാനിച്ചുണ്ടാക്കിയ കാശെല്ലാം കൂടെ അടവെക്കാൻ കൊണ്ടു കൊടുത്ത് അത് നഷ്ടപ്പെട്ടതിന്റെ ആഘാതമായിരുന്നു.
0: ചികിത്സ നടത്തിയതിന് ശേഷം അവൻ കുഴപ്പമില്ലാതെ പോന്നു.
1: ഓരോ മനുഷ്യനും ഓരോ തരം പ്രശ്നങ്ങളാ. എല്ലാം ഒന്നും ആരും പുറത്തു പറയത്തില്ല. പറഞ്ഞാൽ തന്നെ പലരും കേട്ടോണ്ടിരിക്കും.
0: പറഞ്ഞ ആള് പോയി കഴിയുമ്പോ പിന്നെ അയാളെ പരിഹസിക്കും.
1: വീട്ടിൽ നിൽക്കുമ്പോ ഒരു മുഖം, നാട്ടിലിറങ്ങുമ്പോ മറ്റൊരു മുഖം. പക്ഷെ വിജയനാഥന്റെ കാര്യത്തിൽ ദൈവം തമ്പുരാൻ കൊടുത്ത ഒരു വലിയ ശിക്ഷയായിപ്പോയി.
2: അമ്മാവ്, കള്ളു കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് അമ്മാവ.
0: നീ കള്ളു കൂടി തുടങ്ങി അനിയ കുഞ്ഞെ.
2: എനിക്ക് ആ പണി പണ്ടേ ഇല്ലല്ലോ.
1: മദ്യപാനം കൊണ്ട് ഗുണമുണ്ടാവുന്ന ആരാടാ നിന്നോട് പറഞ്ഞത്?
2: വേറെ ഒന്നുമല്ല, ചില സത്യങ്ങളൊക്കെ വെളിയിൽ വരാൻ പറ്റിയ ടോണിക്ക അമ്മാവാ ഈ മദ്യം.
0: എന്നിട്ട് ഏത് സത്യമാടാ വെളിയിൽ ചാടിയത്?
2: അമ്മാവി, ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് എന്നോടൊരു കാര്യം സംശയം ചോദിച്ചില്ലായിരുന്നോ?
1: എന്തോ സംശയം?
2: മറന്നുപോയോ? നമ്മുടെ ചാരിത്തറയിലെ വിജയശ്രീ സർവീസിൽ നിന്നും പെൻഷനായതിന്റെ പാർട്ടി നടത്തിയപ്പോഴേ അയലത്തുകാരെല്ലാം വന്നിട്ടും നമ്മുടെ മോഹനും സുഷമയും വരാത്ത എന്താണെന്ന്?
0: അത് ഞാനാ ചോദിച്ചത്. സുഷമയും വിജയശ്രീയും ഒരുമിച്ച് പഠിച്ചതാ. മോഹനും വിജയശ്രീയും ഭർത്താവിന്റെ സുഹൃത്തുക്കളുവാ.
2: അതിന്റെ കാരണം എന്താണെന്നേ അറിഞ്ഞു.
0: അത് ഞങ്ങള് പറഞ്ഞായിരുന്നു. സുഷമയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയി, അവിടെ പോയിരിക്കുവാന്നാ പറഞ്ഞത്.
2: ചുമ്മാതാമാവി, സുഷമയുടെ അമ്മയ്ക്ക് ഒരു അസുഖം ഇല്ലായിരുന്നു.
1: പിന്നെന്താ പാർട്ടിക്ക് അവര് പങ്കെടുക്കായിരുന്നത്?
2: അമ്മാവ, രണ്ട് ദിവസം മുമ്പ് മോഹനും കുറെ സുഹൃത്തുക്കളും ബാറി കയറിയിരുന്നു മദ്യപിച്ച്.
1: നീയും കൂടെ പോയോ?
2: ഞാൻ പോയില്ല, എന്റെ ഒരു സുഹൃത്ത് അവിടെ പോയിരുന്നു. അത് ആരാണെന്ന് ഞാൻ പറയത്തില്ല.
0: അയ്യോ, അത് ഞങ്ങൾക്ക് അറിയേം വേണ്ട.
2: മദ്യം തലക്കി പിടിച്ചപ്പോ പല കാര്യങ്ങളും ചർച്ചയെ വരുമല്ലോ. അങ്ങനെ വിജയശ്രീയുടെ വീട്ടിൽ നടന്ന പാർട്ടിയുടെ കാര്യവും രഹസ്യമായി ചിലർക്ക് മദ്യം ഒഴിച്ച കാര്യം ഒക്കെ ചർച്ചയിൽ വന്നു.
0: എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ.
2: അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴേ വിജയശ്രീയുടെ പാർട്ടിക്ക് പങ്കെടുക്കാത്തതിന്റെ കാര്യം മോഹനൻ അങ്ങ് പറഞ്ഞു.
1: എന്തോ കാര്യം?
2: അമ്മാവാ, സുഷമയും വിജയശ്രീ ഒന്നിച്ച് പഠിച്ചവരല്ലയോ? വിജയശ്രീയെ ഗസറ്റഡ് ഓഫീസറായിട്ടല്ലയോ വിരമിച്ചത്? അതേസമയം സുഷമയോ പ്രമോഷൻ കിട്ടിയെങ്കിലും ഓഫീസറായില്ലല്ലോ.
1: ഇനി വിശദീകരിക്കണ്ട. ഗസറ്റഡ് ഓഫീസറായ കൂട്ടുകാരുടെ യാത്രയെ പിന്നെ പോകാൻ സുഷമയ്ക്ക് പറ്റില്ല, ഇഷ്ടമല്ല.
0: അപകർഷതാബോധം.
1: അതിനാണോ ആരോഗ്യത്തെ കഴിയുന്ന തള്ള ആശുപത്രിയിലാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് മാറിയുന്നത്?
0: കൂടെ പഠിച്ച കാര്യം അങ്ങ് പോട്ടെ, ഓഫീസറാകാനൊക്കാത്ത കാര്യം അങ്ങ് പോട്ടെ, തൊട്ടയലത്തെ താമസിക്കുന്നവരാണെന്ന് ചിന്തിക്കാൻ ഞാനെന്താ?
1: മാനസിക വളർച്ച ഇല്ല.
2: എന്നിട്ട് കിടപ്പിലായ സുഷമയുടെ അമ്മയെ കാണാൻ വേണ്ടി ആശുപത്രിയില് എത്രാമത്തെ റൂമിലാണെന്ന് തിരക്കി വിജയശ്രീ ചെന്നു.
1: ഡിസ്ചാർജ് ചെയ്തെന്നും ഒരു കുഴപ്പമില്ലെന്നും ആൾക്കാർ ചെന്നാൽ അമ്മയ്ക്ക് വിഷമമാണെന്നും സുഷമ പറഞ്ഞു കാണും.
2: അല്ലേ, അമ്മാവിനത് എങ്ങനെ അറിഞ്ഞു?
0: അതറിയാൻ എന്തുവാ, ചിന്തയും കർമ്മവും സംശുദ്ധമല്ല.

0: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. ഇന്നത്തെ യാത്രയ്ക്ക് എനിക്കൊരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. ഞങ്ങളുടെ സ്റ്റേഷൻ ഡയറക്ടറും എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ സാറ് കൂടെ വന്നിരിക്കുന്ന സമയത്ത് പരിപാടി എടുക്കാൻ ഭയങ്കര പേടിയാണേ. കാരണം ഇപ്പോഴും പേടിയാണ് കേട്ടോ. ഉച്ചാരണം ചില വാക്കുകളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല തല്ല് കിട്ടും, നല്ല വഴക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലം. ഞങ്ങളെപ്പോഴും അത് സ്മരിക്കുന്നു. ഞങ്ങളുടെ സ്റ്റേഷൻ ഡയറക്ടർ ഫസൽ അഹമ്മദ് സാറാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് കർക്കിടക വാവുബലിയാണ്. ഒരുപാട് പേര് ഇന്ന് എനിക്കറിയാം രാവിലത്തെ ഒരു നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു തിരക്കിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിതൃക്കന്മാരെ ഓർക്കാനായിട്ട് ഒരു ദിവസം കൂടിയാണ് ഇന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് നമ്മളായത് എങ്ങനെയെന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മളാകാൻ വേണ്ടി കാത്തിരുന്ന, നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരുപാട് പേരെ സ്മരിക്കുവാനും അവരെ ഓർക്കുവാനും നമുക്ക് ഇതൊരു ദിവസം തന്നെയാണ്. എല്ലാവരെയും സ്മരിക്കാം. എപ്പോഴും സ്മരണയുള്ളവരും ഗുരുത്വമുള്ളവരുമായിട്ട് നമുക്കങ്ങനെ മുൻപോട്ട് പോകാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. തുടരെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരിയും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഓണാട്ടുകര പാസഞ്ചർ കുറച്ച് തിരക്കിലാണ്. ഓക്കെ, സുമയ്യ നമ്മുടെ കൂടെ തന്നെയുണ്ട്. രാവിലെ തൊണ്ടയിൽ കിച്ച് കിച്ച് സൗണ്ട് വാങ്ങി സുമയ്യയും കൂടി എത്തിയിട്ടുണ്ട്. രണ്ട് വണ്ടി കൂടെ കൂട്ടി വിട്ടുന്ന അവസ്ഥയാണ്. ഗുഡ് മോർണിംഗ് സുമയ്യ.
1: ഗുഡ് മോർണിംഗ്.
0: ഇന്ന് വാവുബലിയാണ്. രക്ഷകർത്താക്കളെ പിതൃക്കന്മാരെയൊക്കെ ഓർക്കാനായിട്ട് നമുക്കുള്ളൊരു ദിവസമാണത്. അപ്പോൾ ശരിക്കും നമ്മളെങ്ങനെ നമ്മളായെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ദിവസമാണ്. അല്ലെങ്കിൽ ഏറ്റവും വിലപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ഏറ്റവും ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഒരു വാല്യൂ മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് രക്ഷകർത്താക്കളെയും നമുക്ക് മുൻപേ കടന്നുപോയ മുത്തശ്ശന്മാരെയൊക്കെ ഓർക്കാനുള്ള ഒരു ദിവസമാണ്. ഒരു ആത്മീയമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ കൂടിയൊരു ദിവസമാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ ഓണാട്ടുകര പാസഞ്ചറിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ എന്തോ ഒരു ഉഷാറില്ലാത്ത കുട്ടിയെ
1: കിച്ചാണ്.
0: ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ കേരളത്തിലെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീരെ വയ്യ കേട്ടോ സുമയ്യാക്ക്, യാത്രയിൽ കൂടെ ഉണ്ടാവുമെന്നറിയില്ല കേട്ടോ. കുട്ടിക്ക് സൗണ്ടിനകത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, സാരമില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ സുമയ്യയുടെയും കൂടെ എനർജി ഇങ്ങനെ എടുക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. ഓക്കെ, ാണ് നമ്മുടെ കേരളത്തിലെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾ. പണ്ടുണ്ടായിരുന്ന വസ്ത്രങ്ങളിൽ നിന്നും നമ്മളുടെ വസ്ത്രത്തിനോടുള്ള ഇഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇടാൻ ഇഷ്ടമുള്ള വസ്ത്രങ്ങളെ പറ്റിയിട്ടും മാറുന്ന, നിങ്ങൾ തന്നെ ഒന്ന് ഒരു 10-15 വർഷമായിട്ട് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ മാറുന്ന ഒരു വസ്ത്രങ്ങളോടുള്ള താല്പര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഇടയ്ക്കൊന്ന് ലാഗ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സദയം ക്ഷമിക്കുക. ഒരു പാട്ടിന് ശേഷം ഞാൻ ഓടി വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ 91.2 എൻ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? സദയം ക്ഷമിക്കുക, യാത്രയിൽ ഇടയ്ക്കൊക്കെ റോഡിലെ നമ്മുടെ നാട്ടിലെ കുഴികളും വഴി പോലൊക്കെ തന്നെയാണ്, കുണ്ടും കുഴിയും പോലെ തന്നെയാണ് ഓടാട്ടുകാരെ പാസഞ്ചറിലും ചില സമയത്ത് ചില നേരങ്ങളിൽ ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അതാണ് എൻ്റെ റേഡിയോ 91.9 എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം കൂട്ടുകാർ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-4700-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഒരു ജനതയുടെ ശബ്ദമായിട്ട്, ഒരു ജനതയുടെ ആഘോഷവുമായിട്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ മലയാളികളുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾ, ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഒരു ആത്മവിശ്വാസം കിട്ടും. നിങ്ങൾക്കറിയാമോ, ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് തരുന്നൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം ചില കളർ പോലും, ചില കളർ എനിക്ക് എല്ലാ കളറും എന്നെ എപ്പോഴും ആളുകൾ കളിയാക്കുന്നത്, എൻ്റെ സ്റ്റേഷൻ ഡയറക്ടർ എന്നെ ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് കളിയാക്കിയിരുന്ന ഒരു കളറായിരുന്നു സ്വാതി. നീല വിട്ട് നിനക്കൊരു ഒരു ഒരു ഒറ്റ കളർ, നീല വിട്ടൊരു കളറില്ല, എപ്പോഴും നീല. പിന്നെ അതൊന്ന് മാറ്റി പിടിച്ചു, അദ്ദേഹത്തിൻ്റെ വഴക്കൊക്കെ കാരണം ഞാൻ വീണ്ടും മാറ്റി പിടിച്ചൊരു കളർ ബ്ലാക്ക് ആയിരുന്നു. അങ്ങനെ ബ്ലാക്ക്, എവിടെ പോയാലും ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക്, ഭയങ്കര ആത്മവിശ്വാസമാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ കളറും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി, നമ്മുടെ ചിന്താഗതി മാറ്റി. എന്നിരുന്നാലും ചില സമയത്ത് ചില കളറിനോട് ഇതിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിനങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒത്തിരി ചിലർക്ക് നല്ല കളർഫുള്ളായിട്ട് ഡ്രസ്സ് ഇടുന്നതായിരിക്കും ഇഷ്ടം, അപ്പോൾ പിന്നെ നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും. വസ്ത്രസങ്കല്പങ്ങളും ഒരുപാട് പുറം രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പ്രായമായവരിൽ പോലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള, ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സിനെ പറ്റിയിട്ട് മനസ്സിന്, നമ്മളിടുക മാത്രമല്ല നമുക്ക് ഓപ്പോസിറ്റ് നിന്ന് കാണുന്ന ആളുകളും നോക്കാൻ, ഓക്കെ ഒരു മറ്റുള്ളവരെ കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആവരുത് കേട്ടോ. ചില ആളുകളൊക്കെ പറയും, ഓക്കെ കണ്ടു കഴിഞ്ഞാൽ, മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഗുഡ് ആണ്, ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സ് ഇടാനും ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പം നമ്മുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാം. അതേസമയത്ത് ഇന്ന് രാവിലെ ഒരുപാട് പേര്, കുറേ പേര് യാത്രയിലുടനീളം എൻ്റെ റേഡിയോ 91.2 കേൾക്കുന്നുണ്ട്. ഒരുപാട് ശ്രോതാക്കളൊക്കെ ഇന്ന് രാവിലെ ബലിയിടാൻ പോകുന്ന ഒരു യാത്രയിലാണ് എന്നറിയാം. നമുക്ക് ഈ അത് മറ്റു വണ്ടികളൊക്കെ തിരുവനന്തപുരം ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ആളുകൾക്ക് നല്ല ബ്ലോക്ക് കൂടി നേരിടാനുള്ളൊരു സാധ്യതയുണ്ട്. തിരുമുല്ലാവാരത്താണെങ്കിലും ഒക്കെ ബലിയിടാനുള്ള ഒരു, നമുക്കറിയാലോ റോഡിൻ്റെ ഒരു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. സാവധാനം പോവുക. അതോടൊപ്പം തന്നെ കടലിലൊക്കെ ബലിയിടാൻ പോകുന്നവർ അവിടേക്കുള്ള ലൈഫ് ഗാർഡുകളൊക്കെ പറയുന്ന കാര്യങ്ങളുകൂടി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നവർ ആ കാര്യങ്ങളുകൂടി ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പിതൃക്കന്മാരെയൊക്കെ ഓർക്കാനുള്ള ഈ ഒരു ദിവസം ശരിക്കും ഒരിക്കൽ കൂടി ഒരു കോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരിക്കൽ കൂടി ഒരു വരം കിട്ടിയിരുന്നെങ്കിൽ, നമ്മുടെ പൂർവികരെ ഒന്നുകൂടി കാണാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വരം മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ, അതാണ് മരണത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യാഥാർത്ഥ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര പരിശ്രമിച്ചാലും എത്രയൊക്കെ സാങ്കേതിക വിദ്യകൾ നമുക്ക് മുന്നിലുണ്ട് എന്ന് പറഞ്ഞാലും ആ കഴിഞ്ഞു പോയ കാലം, ആ നഷ്ടപ്പെട്ടതിനെ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒരു നല്ലൊരു ഒരു വിശ്വാസം ഈ പറഞ്ഞതുപോലെ ബലിതർപ്പണം എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് വേണ്ടി മാത്രം നമ്മൾ സകലതും മാറ്റിവെച്ച്, എന്താ പറയുക, ഒരു നിമിഷം നമ്മൾ അറിയാതെ തന്നെ കണ്ണ് നിറഞ്ഞു പോകുന്നുള്ളതാണ്. ഇനി ഇല്ലല്ലോ എന്ന് പറയുന്നത് ഒരിക്കൽ ബലിയിടാൻ പോകുന്ന സമയത്ത് കരഞ്ഞുകൂടാന്ന് പറയാറുണ്ട്. പക്ഷേ ഒരിക്കൽ ഞാൻ ബലിയിടാൻ പോയ സമയത്ത് ഒരു ഹാർട്ട് മുഴുവൻ സ്റ്റക്കായിപ്പോയി, നെഞ്ച് പിടഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ. കാരണം ഇനി ഇല്ലല്ലോ, അതാണ് ഇനി ഇല്ലല്ലോ എന്ന് പറയുന്നൊരവസ്ഥയ്ക്ക് വല്ലാത്തൊരു പെയിനാണ് ഉള്ളത്. അപ്പോൾ ജീവിക്കുന്ന ഓരോ നിമിഷവും മനുഷ്യനെപ്പോഴും അങ്ങനെയാണ്, നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്. ജീവിക്കുന്ന ഓരോ നിമിഷവും അച്ഛനമ്മമാരോടും മുത്തശ്ശന്മാരോടും നമുക്ക് ചുറ്റുമുള്ളവരോടും എല്ലാവരോടും കരുണയുള്ളവരായിരിക്കുക. ഓക്കെ, ബലി കൊടുക്കുന്ന സമയത്ത് നമ്മളവരെ സ്മരിക്കുന്നു, പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്തും നമ്മളവരെ നന്നായി പരിപാലിച്ചു, അല്ലെങ്കിൽ കുടുംബദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാകരുത് ബലി. സർവ്വസംതൃപ്തിയോടുകൂടി ഞാൻ അന്നും നോക്കി ഇന്നും നോക്കി എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ആവട്ടെ എന്നുകൂടി ഞാനത് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഈ ഒരു വിഷയം നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 954-4700-912 എന്ന നമ്പറിലേക്കാണ്. എന്തായാലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം, ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമുക്ക് തിരികെ എത്താം കേട്ടോ. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
10: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
11: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
10: അപ്പൊ പഴയ ചോയ്സോ?
11: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
10: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
11: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
10: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
11: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
10: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
12: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇന്ന് കർക്കിടകവാവ്, പിതൃസ്മരണയിൽ ബലിയർപ്പിക്കാൻ ആയിരങ്ങൾ. മോക്ഷതീർത്ഥങ്ങളായി കേരളത്തിലെ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടമുയർത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള 2026 കേരള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. ഖനികളുടെയും ധാതുക്കളുടെയും നിയന്ത്രണം സംബന്ധിച്ച ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. വിവിധ ട്രൈബ്യൂണലുകളുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും സുതാര്യതയും ഏകീകൃത സ്വഭാവവും ഉറപ്പാക്കുന്ന 2026 ട്രൈബ്യൂണൽ പരിഷ്കരണ ബിൽ പാർലമെന്റ് പാസാക്കി. സുപ്രീംകോടതി മുൻ ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അധ്യക്ഷനായ നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് വേഗത്തിലുള്ള തർക്കപരിഹാരം ഉറപ്പാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമപരിരക്ഷ നൽകുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇതോടെ വന്ദേ മാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ അവഹേളി

0: മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ശ്രീരാംനാഥ് കോവിന്ദിന്റെ ബാല്യകാലവും പൊതുജീവിതവും ഇന്ത്യയുടെ 14th രാഷ്ട്രപതി പദവിയും ഉൾപ്പെടെയാണ് പുസ്തകത്തിലുള്ളത്. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: 15 August സ്വാതന്ത്ര്യ സേനാനിയോ കോ ശ്രദ്ധാഞ്ജലി ദേ, വികസിത് ഭാരത് കാ സങ്കൽപ്പ ലേ. ഹർ ഘർ തിരംഗ, ഘർ ഘർ തിരംഗ, ഹർ മൻ തിരംഗ, ആയിയേ ഹർ ഘർ പർ തിരംഗ ലഹരായി.
0: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു.
2: പാകിസ്ഥാൻ അധികൃത കശ്മീർ മേ അഭി കുച്ച് മഹീനോ മേ ജോ വഹാ പർ മാനവധികാർ കാ ഹരൺ ഹുവാ ജിസ് പ്രകാർ സേ ലോഗ് മാരേ ഗയേ ഏക് ബാർ ഫിർ സേ ഇസ് ബാത് കോ ഉജാഗർ കർത്താ ഹൈ ഔർ ഹംകോ ലഗ്താ ഹൈ കി ജോ അഭി ഹാൽ കേ ഹിൻസ മേ ഇത്നേ ലോഗ് മാരേ ഗയേ ഹൈ ഉസ് പർ അന്താരാഷ്ട്രീയ സമുദായ കോ ചിന്ത കർനേ കി സറൂറത്ത് ഹൈ ഔർ സാഥ് ഹി സാഥ് മേ പാകിസ്ഥാൻ കോ ജവാബ്ദേഹി ഠഹരാനേ ജാനേ കി സറൂറത്ത് ഹൈ.
0: ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് August 12 യുവജന ദിനമായി ആചരിക്കുന്നത്. 2000 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണം ആരംഭിച്ചത്. ജനസംഖ്യയിൽ 65% യുവാക്കളുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് നിന്ന് ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ക്ഷയരോഗമുക്ത ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ജനപ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ ജനപ്രതിനിധികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുനരുപയോഗ ഊർജ്ജത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകണമെന്ന് കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇതുവരെ 9 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി മുഫ്ത് ബിജ്ലി ഘർ യോജനയുടെ പ്രയോജനം ലഭിച്ചു. ഇന്ന് കർക്കടക വാവ്. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വാവുബലി തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃപുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം കടപ്പുറം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പാ ത്രിവേണി, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി തുടങ്ങിയ തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയതിനൊപ്പം കടലോര മേഖലകളിൽ തീരസംരക്ഷണ സേനയുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. കർക്കടകവാവിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണത്തിന് അതിരാവിലെ മുതൽ വൻ ജനത്തിരക്ക്. തിരക്ക് കണക്കിലെടുത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബാവലി പുഴയോരത്ത് രാവിലെ 5 മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 4 മണി മുതൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, തോട്ടടക്കടപ്പുറം, തലായി കടപ്പുറം, പയ്യാവൂർ വാസുപുരം മഹാവിഷ്ണു ക്ഷേത്രം, ഇരിട്ടി കീഴൂർ മഹാദേവ ക്ഷേത്രം, ശ്രീനാരായണ ഗുരു മന്ദിരം എന്നിവിടങ്ങളിൽ പിതൃമോക്ഷത്തിന് ബലികർമ്മങ്ങൾ നടത്താനായി നിരവധി പേരാണ് എത്തുന്നത്. ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും സംഘാടക

0: ഒരുക്കിയിട്ടുണ്ട്.
1: കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കും. തിരുവല്ലയിൽ കർഷകരും പാടശേഖര പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തും. നിരണം പഞ്ചായത്ത് കൃഷിഭവൻ, കൊമ്പൻകേരി അരിയോടിച്ചാൽ പാടശേഖരം, പെരിങ്ങര പഞ്ചായത്ത് കൃഷിഭവൻ, വേങ്ങൽ കൈപ്പാള കിഴക്ക്, നെടുമ്പുറം പഞ്ചായത്ത് കൃഷിഭവൻ, കല്ലിങ്കൽ ഓട്ടാപ്പീസ് പാലം എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 1 കളക്ടറേറ്റിൽ അവലോകന യോഗവും ചേരും. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ രണ്ടാം ദിനവും മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ കരൺ സിംഗും ഷെർജിൻ ശാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണ മെഡലുകൾ നേടി. ലിസ്റ്റ് ചെയ്ത മുനിസിപ്പൽ കടപ്പത്രങ്ങളുള്ള മുനിസിപ്പാലിറ്റികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സാമ്പത്തിക വിവരങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയിൽ സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇളവുകൾ പ്രഖ്യാപിച്ചു. പുതിയ നിർദ്ദേശപ്രകാരം അർദ്ധവാർഷിക അൺ ഓഡിറ്റഡ് സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി 45 ദിവസത്തിൽ നിന്ന് 60 ദിവസമായി ഉയർത്തി. വാർഷിക ഓഡിറ്റഡ് സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 60 ദിവസത്തിൽ നിന്ന് 90 ദിവസമായും നീട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയെ മൂൺ ബേസ് പദ്ധതിയിൽ പങ്കാളിയാകാൻ ക്ഷണിച്ച് നാസ. ഇന്ത്യയിലെ US എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആർട്ടെമിസ് ഉടമ്പടിക്ക് കീഴിൽ ഇന്ത്യയും US തമ്മിലുള്ള ബഹിരാകാശ രംഗത്തെ പങ്കാളിത്തം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് US എംബസി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇന്ന് കർക്കടകവാവ്, പിതൃസ്മരണയിൽ ബലിയർപ്പിക്കാൻ ആയിരങ്ങൾ. മോക്ഷതീർത്ഥങ്ങളായി കേരളത്തിലെ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടമുയർത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
7: ഓണം വന്നോ? ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. ഇന്ന് എന്റെ കൂടെ സ്റ്റേഷൻ ഡയറക്ടറും ഓണാട്ടുകര പാസഞ്ചറിന്റെ മറ്റൊരു ഡ്രൈവർ സുമയായും കൂടെ ഉണ്ട്. സുമയ്ക്ക് തൊണ്ടയിൽ കിച്ച് കിച്ച് കാരണം അവരടുത്ത് പാവം പാട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ട് ഡ്രൈവർമാരോട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ആ ബസ്സിന്റെ ഒരു കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇടയ്ക്കിടയ്ക്ക് ചെക്കറ് അല്ലേ, ചെക്കിങ് ചെയ്യാനായിട്ട് ആൾ കയറുന്ന പോലെ നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും വരണം. രാവിലെ എല്ലാവരും കുറേ പേര് തിരക്കിലാണെന്നറിയാം, യാത്രയിലാണെന്നറിയാം. ഓക്കെ, ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ പൊതുവിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകം പിതൃക്കൾക്ക് ഉച്ചയ്ക്കത്തേക്ക് ഫുഡൊക്കെ ഒരുക്കി വെക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. ഈ ഒരു ഏരിയയിൽ അങ്ങനെയാണ്. ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണ്. ഇവിടെ ഈ ഒരു ദിവസം കുറച്ചധികം ദിവസങ്ങളുടെ വ്രതത്തിന് ശേഷം ഉച്ചയൊക്കെ ആകുമ്പോൾ സദ്യയൊക്കെ ഒരുക്കി വെക്കാറുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, ഞാൻ കണ്ടു വളർന്നത് അങ്ങനെയാണ്. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതുമൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. വ്യത്യസ്തമായ ആചാരങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയം മറക്കണ്ട, നമ്മളുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം, മാറുന്ന വസ്ത്ര സങ്കല്പങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ്. അപ്പോൾ ഇതേ ഒരു ദിവസം തന്നെ ഇന്ന് ഓഗസ്റ്റ് 12, ഈ ദിവസത്തിന് മറ്റു രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇന്ന് ലോക ആനകളുടെ ദിവസമാണ്. ആനയെ സംരക്ഷിക്കുക, വംശനാശ ഭീഷണി നേരിടുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആനകളുടെ ഒരു ഡേ ആണ് ഇന്നത്തെ ദിവസം. അതോടൊപ്പം തന്നെ യുവജനങ്ങളുടെ, ഇന്റർനാഷണൽ യുവജനങ്ങളുടെ യൂത്ത് ഡേ കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇങ്ങനെ കുറേയധികം വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. മാറുന്ന നമ്മുടെ വസ്ത്ര സങ്കല്പങ്ങൾ, അതോടൊപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കംഫർട്ട് ആയിട്ട് തോന്നുന്ന ഡ്രസ്സുകളെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കംഫർട്ട് അത് തന്നെയാണ്.
1: അതെ അതെ, കാരണം നമുക്ക് പിന്നെ സാരി ഉടുക്കുമ്പോൾ ചിലർക്ക് നമ്മുടെ ശരീരങ്ങളൊക്കെ വയറിന്റെ ഭാഗമൊക്കെ കാണും, അതൊന്നും അങ്ങനെയൊന്നും കാണാതെ ഫുൾ കൈ ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ ഈ വെയിലത്തൊക്കെ പോകുമ്പോൾ ഫുൾ കൈ ചുരിദാർ ഇടുമ്പോഴത്തേക്ക് നമുക്ക് വെയിലും കൊള്ളത്തില്ല. അങ്ങനെ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ സാരിയൊക്കെ ഉടുക്കുന്ന അത് ഏറ്റവും നല്ല ഭംഗിയ സാരിയാണ്. എങ്കിലും ചുരിദാറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ടുകൊണ്ട് ഓടിപ്പോകാം.
0: പെട്ടെന്ന് ചില ആളുകൾ പെട്ടെന്ന് പാന്റ് വേറെ, ഷാള് വേറെ, ടോപ്പ് വേറെ.
1: അല്ല, ഞങ്ങള് സാരിയെ കൊടുത്തു വരുമ്പോ നിങ്ങളെ ഓണാട്ടുകാര പാസഞ്ചർ അങ്ങനെ ഓത്തരം കഴിഞ്ഞ് ചെല്ലും, അത് എറണാകുളം ചെല്ലും, ഞങ്ങൾക്കത് കേറണ്ടായോ?
0: അതെ, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് അത്യാവശ്യം സ്ലോവിൽ പൊയ്ക്കൊണ്ടിരുന്ന ബസ്, ഞാനും സുമിയും കൂടെ സൂപ്പർ ഫാസ്റ്റ് പോലെ. ചിലപ്പോഴൊക്കെ നമ്മള് മീൻകാരുടെ കാര്യം പറയാം, ചില മീൻകാർക്ക് മീൻ കച്ചവടം നടത്തണ്ടായോ, ഭയങ്കര സ്പീഡിൽ പോകുന്നവരുണ്ട്. ഹോണടി കേൾക്കാം അവിടെ ചെല്ലുമ്പോഴേ തന്നെ അവരെ കാണാൻ പറ്റില്ല.
1: അതെ, ഈ സ്പീഡൊക്കെ ഞങ്ങളുടെ സുമയെ കൂടെ പഠിപ്പിക്കണം.
0: എന്തോ സുമയ കൊറേ വർഷങ്ങൾക്ക് റേഡിയോ അല്ലെങ്കിൽ മൈക്ക് എക്സ്പീരിയൻസ് ഒരുപാടുള്ള ഒരാളാണ് കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. ആളിങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക, ഫുള്ള് പല്ലും പുറത്തായി. ഇപ്പൊ ഞാൻ പറയാം, സിസ്റ്റം ഒക്കെ പൊട്ടിപ്പോകുന്നത്. ഓക്കെ ചേച്ചി, ഇഷ്ടപ്പെട്ട വസ്ത്രം അപ്പൊ ചുരിദാറാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവരുത്, ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ.
1: ഇല്ലടാ, പോകണ്ടേ, രാവിലെ ബലി ഇട്ടിട്ട് വന്നേ, ഇപ്പൊ ഡ്യൂട്ടിക്ക് പോണം.
0: ഓക്കെ ഓക്കെ, ശരി, പോയിട്ട് വായോ. ശരി, അപ്പൊ ഇന്ന് കുറേ ആളുകൾ വ്രതത്തിലാണ് സുമയ്യ, കുറേ പേര് വ്രതത്തിലാണ്. ഇന്നത്തെ ഒരു ദിവസം പിതൃക്കന്മാരെയൊക്കെ ഓർക്കുന്ന രണ്ട് രീതിയിലുണ്ട്. അവരെ ഓർക്കുകയും അതോടൊപ്പം തന്നെ ഇതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടും ഇതിനെ മാറ്റി കാണുന്നുണ്ട് കുറേ പേര്. ഓക്കെ, നമ്മൾ ഓർക്കുക, സ്മരിക്കുക എന്ന് പറയുന്നത് നന്ദിയുള്ളവരായിരിക്കുക. അവരായിരുന്നു നമുക്ക് മുൻപേ നടന്നവരാണ്, നമുക്കുള്ള എല്ലാ വഴികളും നമുക്ക് വേണ്ടിയിട്ട് കാട്ടിത്തന്നത് ആ ഒരു ഓർമ്മകളുടെ കൂടിയുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മുടെ വിഷയം ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഓർമ്മിക്കുന്നത് പല പല വിഷയങ്ങളിലൂടെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. നമ്മളുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായി ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് വിളിക്കാം. നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാധിയാണ് എന്നൊക്കെ പാട്ട് പ്ലേ ചെയ്യാനായിട്ട് നമ്മുടെ സുമയായും കൂടെ രണ്ട് ഡ്രൈവേഴ്സും അപ്പുറം ഇപ്പുറം ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് എങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളും യാത്രയിൽ കൂടെ ചേരണം. നമുക്ക് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഓരോ ദിവസങ്ങളിലും നമുക്ക് 1000 അവസരങ്ങളുടെ സ്വയം തിരിച്ചറിയാനുള്ള, സ്വയം തിരുത്താനുള്ള, തിരുത്തി തിരുത്തി ഏറ്റവും ഭംഗിയായിട്ടുള്ള ദിവസങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വാവുബലി പിതൃകർമ്മത്തിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തിരുമുല്ലാവാരത്തേക്കുള്ള പോകുന്ന, കൊല്ലം സൈഡിലോട്ടൊക്കെ പോകുന്നവർക്ക് നല്ല ബ്ലോക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം പരമാവധി രാവിലെ പോകാനുള്ള മറ്റ് യാത്രകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ റൂട്ടൊന്ന് മാറ്റി പിടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെസ്റ്റ്. തീരദേശ മേഖല, അതോടൊപ്പം തന്നെ ബലിയിടാൻ പോകുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് അധികം വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാതിരിക്കാനും ലൈഫ് ഗാർഡുകൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ കടലിൽ മാത്രമല്ല അല്ലാതെ പോയി ബലിയിടുന്നവരുമുണ്ട്. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധയോടുകൂടി വേണം ഓരോ ചുവടുകളും വെക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം സ്വാതി മോളെ.
0: എന്തോ
1: എന്റെ കുഞ്ഞിനെ കുറച്ച് ദിവസങ്ങളായല്ലോ കണ്ടിട്ട്.
0: കുഞ്ഞിപ്പെണ് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ.
1: സുമയാണല്ലോ ഇപ്പൊ മോളെ മോളു വരുന്നില്ലല്ലോ.
0: ഇന്ന് ഞങ്ങ രണ്ടുപേരോടിഞ്ഞു പോരുന്നു. പറഞ്ഞു, എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. തൊഴിലുറപ്പില്ല, ഇനിയിപ്പോ ഉടനെ തുടങ്ങും.
0: ആയുധങ്ങൾ, കോടാലി, മമ്മട്ടി, അങ്ങനെയുള്ള മൺചട്ടി സാധനങ്ങൾ എല്ലാം വീടിന്റെ പിന്നാമ്പുറത്തെ ആ ഒരു സ്ഥലത്തോട്ട് മാറ്റി ഇങ്ങനെ വെച്ചേക്കാണല്ലേ. ആയുധപുര ഇടക്കൊക്കെ അത് വൃത്തിയാക്കണം കേട്ടോ.
1: ചുമ്മാതിരിക്കത്തില്ല, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം.
0: അതെ, ഈ തൊഴിലുറപ്പ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ എഴുതി വിടുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ കുറെ ദിവസം ഗ്യാപ്പാണെന്ന് തോന്നുന്നു അല്ലേ.
1: 12 ജോലിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ഉണ്ടാവൂല ജോലി.
0: ഈ ജോലി കുറച്ച് ദിവസം ഇല്ലെങ്കിൽ സങ്കടം അല്ലയോ.
1: വെറുതെ നമ്മള് ഒറ്റക്ക് വീട്ടിൽ ഇരിക്കുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ.
0: ഞാനൊരു കാര്യം
1: ചോദിക്കട്ടെ, വിഷമോ?
0: ഈ നിങ്ങക്ക് ഈ തൊഴിലുറപ്പിൽ അവിടെ കുറെ ആളുകൾക്ക് നല്ല കൂട്ടായ്മയൊക്കെ ഉണ്ടോ? നല്ല നല്ല ഫുഡൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ? ആണോ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഓണത്തിന് സെറ്റ് ചെയ്തേക്കുന്നത്?
1: ഓണത്തിന് പിന്നെ സെറ്റ് ചെയ്തേക്കുന്ന സദ്യ ഉണ്ട്.
0: ആ
1: പിന്നെ ഒരുപോലെയുള്ള ഡ്രസ് എടുക്കുന്നു.
0: ആഹാ, അപ്പോഴേ ഒരു കാര്യം ചെയ്യണം, ഒരുപോലുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കണം, നമ്മുടെ എൻറേഡിയോ 91.2 ഇട്ടേക്കണം. ഇട്ട് തരുമോ? ഓക്കെ. അപ്പൊ നമ്മളിന്ന് പറഞ്ഞ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളെ പറ്റിയിട്ടാണ്. ഏറ്റവും നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി നടക്കാൻ പറ്റുന്ന വസ്ത്രം ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ, അതൊക്കെയാണ് പറഞ്ഞു വരുന്നത്.
1: സങ്കല്പം എനിക്ക് ഇഷ്ടം, കൂടുതൽ ഇഷ്ടം പർദ്ദായ. ഞാൻ പർദ്ദായ ഇടുന്നത്.
0: പർദ്ദയാണ് ഒത്തിരി ഇഷ്ടം.
1: പർദ്ദയും ചുരിദാറും ഏറ്റവും നല്ല വസ്ത്രം.
0: ഈ ചില ആളുകള് പർദ്ദ ഇട്ടിട്ട് കണ്ണ് മാത്രം ഇങ്ങനെ കാണുന്ന രീതിയിൽ വെക്കത്തില്ലേ? ആ കണ്ണ് കാണാൻ ഭയങ്കര ബഹുമാ നോക്കുന്നത് ആ കണ്ണിലോട്ടായിരിക്കും, ഭയങ്കര
1: ഭംഗിയായിരിക്കും.
0: അങ്ങനെ തട്ടത്തിൻ മറയത്തെ സുന്ദരി കുട്ടി. പർദ്ദയുടെ വേറൊരു ഗുണം കൂടെ പറയാം, കാരണം നമുക്ക് കൂടുതലും ബ്ലാക്ക് കളറാണോ ഇടുന്നത്? ഓക്കെ, അതൊരു നല്ലൊരു ഡ്രസ്സാണല്ലേ, ഒത്തിരി കംഫർട്ടാണ്, ലൂസായിട്ടുള്ളതാണ്, സുഖമായിട്ട് നടക്കാം. ഓക്കെ, പർദ്ദയിട്ടോ? അപ്പൊ 90 പോകുന്നത് എങ്ങനെയാ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യാനുള്ള, എപ്പോഴും ഈ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. തൊഴിലുറപ്പിന് പോകുന്ന സമയത്തും ഒരുപാട് കാട്ടിലോടൊന്നും ചെന്ന് പെട്ടെന്ന് ചെന്ന് ചാടി കയറിയൊന്നും ചെയ്യരുത്, എല്ലാരും സാവധാനമൊക്കെ എല്ലാ ചേച്ചിമാരോടും പറയുവാ. ഓക്കെ,
1: സരസമ്മ തിരക്കിയെന്ന് പറഞ്ഞു.
0: ആണോ? എന്റെ അന്വേഷണം പറഞ്ഞേരെ.
1: അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാ.
0: എനിക്ക്
1: മോള് വിളിക്കുമ്പം പറയണേ സമ്മാമ്മ തിരക്കിയെന്ന് പറയണേന്ന് പറഞ്ഞു.
0: ഉറപ്പായിട്ട് പറഞ്ഞേക്കണം കേട്ടോ, ഞാൻ തിരക്കിയെന്ന് പറയണേ.
1: ഓക്കെ,
0: ശരി ശരി. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറെ മെസ്സേജുകൾ വന്നതിൽ കൂടുതലും സ്ത്രീകളാണല്ലോ, കാരണം അവർ പറയുന്ന മുഴുവനും ചുരിദാറാണ് ഏറ്റവും സുഖമുള്ള ഇത്. കുറെ അമ്മമാര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചുരിദാറാണ് സ്വാതി ഇടാൻ കൂടുതൽ ഇഷ്ടം. ഇട്ടു തുടങ്ങിയതിന് ശേഷം അതൊരു ഭയങ്കര ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. സാരി ചുറ്റിവാരി ഇടുന്ന സമയം വെറുതെ കളയണ്ടാലോ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും നമ്മുടെ ആത്മവിശ്വാസം, നമുക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന വസ്ത്രങ്ങളാണ് നമുക്കിടാൻ എപ്പോഴും ഇഷ്ടം. ഓക്കെ, നമുക്ക് ചെറിയൊരു വിളക്കിന് ശേഷം വേഗം തിരികെ. താം സ്റ്റേറ്റ് 91.2 റേഡിയോ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
10: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
9: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2-ൽ ഓണാട്ടുകാര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് ഡ്രൈവറായിട്ടുള്ള സ്വാതിയും ഡ്രൈവറായിട്ടുള്ള സുമയായും ഇന്ന് കൂടുണ്ട്. സുമയ ഇന്ന് ടെക്നിക്കൽ സൈഡിലോട്ടാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം, വരൂ, പറഞ്ഞോളൂ. ഏറ്റവും ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഓക്കെ ആണ് എന്ന് തോന്നുന്ന ഡ്രസ്സ് ഏതാണ്? കണ്ടാലും ഇട്ടാലും
1: എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ഡ്രസ്സ് എനിക്ക് എപ്പോഴും സാരി തന്നെയാണ്. എന്റെ ഇഷ്ട വേഷം സാരിയാണ്.
0: പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ?
1: പെട്ടെന്ന് ഇച്ചിരി താമസമാണ്, കാരണം ഇപ്പൊ ഈ ചുരിദാർ ഇട്ട് നടക്കുന്നുണ്ട്. അത് നമ്മളുടെ ജോലി സംബന്ധമായും കംഫർട്ടായിട്ട് പോവാൻ വേണ്ടിയിട്ട് മാത്രം ആണ് ഈ ചുരിദാർ ഉപയോഗിക്കുന്നത് യാത്രയിൽ. കാരണം ഈ ടൂ വീലർ ഉപയോഗിക്കുമ്പോ നമുക്ക് സാരി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ഇപ്പൊ പലപ്പോഴും. ഇനിയിപ്പോ ഫംഗ്ഷന് വേണ്ടിട്ട് മാത്രമാണ് ഒതുക്കുന്നത് അങ്ങനെ ഈ സാരി. അപ്പൊ ഇനിയിപ്പോ 14-ാം തീയതി ഞങ്ങള് കേരളീയ വേഷത്തിലാണ് ഞങ്ങളുടെ ഓഫീസിന്റെ ഇനാഗുറൽ വാർഷികം. പിന്നെ
0: ഏറ്റവും ഇഷ്ടം സാരി തന്നെയാണ്, എപ്പോഴും ഇഷ്ടം സാരി ഉടുക്കുക എന്നുള്ളതാണ്.
1: പിന്നെ സിംഗ് ഒന്നിന് എല്ലാരെയും ഹാർദവമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ അറിയാലോ, കൃഷിഭവന്റെ പരിപാടിയാണ്. അപ്പൊ എല്ലാരും എത്തുക, പുഴുക്ക് കാപ്പിയുണ്ട് കേട്ടോ.
0: ഇത് വഴി അങ്ങ് അനൗൺസ് ചെയ്യുവാണല്ലേ, റേഡിയോ കിട്ടുന്ന അവസരം എല്ലാരും അങ്ങ് അനൗൺസ് ചെയ്യോ, മറ്റു പരിപാടികളിലൂടെ ഈ ഗ്യാപ്പിലൂടെ ഒക്കെ പോവാ. ഓക്കെ ഓക്കെ ഓക്കെ.
1: വേഷം എനിക്ക് കുട്ടികളുടെ എല്ലാ വേഷങ്ങളും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ധരിക്കുന്ന വേഷങ്ങൾ ഇഷ്ടമാണ്, ചെല്ലന് മാത്രം ഇത്തിരി. പിന്നെ വേഷം എന്ന് പറയുന്നത് എപ്പോഴും അവരവർക്ക് കംഫർട്ട് ആകുന്നതായിരിക്കണം, അവരവരുടെ ഇഷ്ടം. നമുക്ക് നമ്മുടെ ശരീരത്തിന് നമുക്ക് ഏതാണ് കംഫർട്ട് ആയിട്ട് തോന്നുന്നത്, നമ്മുടെ ജോലിയുടെ ആയാലും നമ്മുടെ യാത്രയിലായാലും നമുക്ക് ഏതാണ് കംഫർട്ട്, അതാണ് വേഷം നല്ലത്
0: എപ്പോഴും.
1: യാത്രയിലൊക്കെ മിക്കവാറും ചുരിദാർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ.
0: ഈ ചില ആളുകൾ സാരി ഉടുക്കുമ്പോ നമുക്ക് കാണാൻ തന്നെ എന്ത് ചന്തമാണ് അല്ലേ, അവർക്ക് അടിപൊളിയായിരിക്കും, നമുക്ക് കാണുന്നവർക്കും ഒരു സന്തോഷമാ.
1: അല്ല ഈ ചിലരെന്ന് പറയുന്നത് എന്നെ കണ്ടിട്ടില്ലേ.
0: ഓക്കെ, പറഞ്ഞു, നല്ല രസമാണ് കേട്ടോ. ഓക്കെ, വിളിച്ചത് ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് വസ്ത്രം ഇടണം, പക്ഷെ ആ ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ് എന്നാണ് നമ്മളിങ്ങനെ ചോദിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. നമ്മൾ ഏതെങ്കിലും ഒരു കള്ളർ എടുത്തിട്ടുകൊണ്ട് വരുന്ന ആളാ.
0: ഓക്കെ, അതെ അതെ,
2: വേറെ ഒന്നും നോക്കാത്ത അടുത്ത ഒരുതാരം എടുത്തിട്ടേ വരുത്തോണ്ട്.
0: അത് അത്രേ ഉള്ളു. ഇത് എനിക്കിങ്ങനെ അടച്ച കളറാണെങ്കിൽ പോലും അത് മനസ്സിൽ നമുക്ക് ഇഷ്ടം വരണം. ഇപ്പൊ ഞാൻ ഇപ്പൊ അമ്മ ഒരു തത്തമ്മ പച്ച ഉടുപ്പെടുത്തോണ്ട് തരുന്നു, എനിക്കത് കംഫർട്ട് അല്ലെങ്കിൽ അതിന് കാര്യമുണ്ടോ? അങ്ങനെ എല്ലാവർക്കും
2: മനസ്സിൽ
0: ഇഷ്ടപ്പെടും. കളറ് ഭയങ്കരമായിട്ടൊരു ഇതാ, കളറ് എനിക്ക് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ തിളങ്ങി വെട്ടി തിളങ്ങിക്കുന്ന കളർ എനിക്ക് തലക്ക് പിടിക്കത്തില്ല.
2: ഞാനും
0: അടച്ച കളറാണ് എനിക്ക് ഇഷ്ടം.
2: ഓരോരുത്തർക്കും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്,
0: എനിക്ക് ഒരുപാട് വെട്ടിത്തിളങ്ങുന്നതിനോട് താല്പര്യമില്ല.
2: ഓക്കെ
0: ഓക്കെ. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള,
2: പിന്നെ ഉണ്ട് ഒരു ഇപ്പൊ ഈ വർഷം സിംഗ് ഒന്നിന് കൊടുക്കാൻ ഒരു സെറ്റ് സാരിയും ഉടുപ്പ് ഒരാൾ ഓഫർ കൊണ്ടുവന്ന്, പക്ഷെ ഉടുപ്പിന് ഭയങ്കര കള്ളാറാണ്.
0: അതുകൊണ്ട് ഇട്ടില്ല അല്ലേ കേട്ടോ. നമുക്ക് എത്ര
2: സിംഗ് ഒന്ന് ആകുന്നതേ ഉള്ളു മോളെ.
0: ഉടുപ്പിന് എന്ത് കള്ളറാ
2: ഉടുപ്പ്? ഈ പിന്നെ എന്തോ ബി ജെ പി കള്ളാറ്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
2: അല്ല കള്ളർ നമ്മള ഒരു പാർട്ടിക്കും കുറ്റം പറയാറില്ല, കള്ളർ അതാ കൊണ്ടുവന്ന.
0: എല്ലാ കളറിനും അതിന്റേതായ ഭംഗിയുണ്ട്, പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തത് നമ്മുടെ മാത്രം ചോയ്സ് ആണ്. അപ്പൊ അമ്മക്ക് സാരി ഉടുക്കുന്നതാണോ തോന്നി ഇഷ്ടം?
2: എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം സാരി ഉടുക്കുന്നത്, സാരി ഉടുക്കുന്നവരെ കാണുന്നതും വലിയ ഇഷ്ടമാണ്. സാരിയൊക്കെ ഉടുത്ത് മുടിയൊക്കെ അങ്ങോട്ട് ഈരിയിട്ട് ഇച്ചിരി മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല രസമാ പോകുന്നത് കാണാന്. സാരിക്കൊരു പ്രത്യേകത
0: ഭംഗിയാണ്.
2: പ്രജാത് പറഞ്ഞാല് പ്രജാത് ഈ ചുരിദാർ ഇട്ടാ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ
0: പറയുന്നത്
2: സാരി ഉടുത്താ പ്രജാതയ്ക്ക് നല്ലതാ, സാരി തന്നെ എടുക്കണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് അതേപോലെ, പിന്നെ ചുരിദാർ എന്നെ പറയുന്നത് ഇപ്പൊ പറ്റത്തുള്ളൂ മോളെ, ഈ എല്ലാവർക്കും തിരക്കുള്ള ഒരു സമയമാ, പെട്ടെന്ന് പിള്ളേര് ഇതൊക്കെ എടുത്തിട്ടും കൊണ്ട് അങ്ങ് പോകുന്നതാ.
0: എത്ര തിരക്കാണെങ്കിൽ അവര് സാരി ഉടുക്കുന്ന തിരക്കിട്ട് സാരി ഉടുത്ത് മിടിക്കുകളായിട്ട് പോകുന്നവരുണ്ടേ. അതെ, സാരി
2: ഇപ്പഴേ 70 വയസ്സിലും സാരി ചൊറിഞ്ഞിട്ട് അടിപൊളിയായിട്ടും കൊച്ചായാലും ഒക്കെ ഞാൻ അങ്ങനെ ഉടുക്കത്തുള്ളൂ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കാം.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും
2: അങ്ങനെയൊക്കെയുള്ള താല്പര്യമാണ്.
0: എന്തായാലും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇട്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആത്മവിശ്വാസമാണ്.
2: പിന്നെ ചുരിദാറും നല്ലതാണ്. ഇപ്പോഴത്തെ ഈ ജീൻസിന്റെ പാൻസും ഒക്കെ ഇട്ട് പെമ്പിള്ളാരും അമ്പിള്ളാരും ഒക്കെ ഇറങ്ങി പോയാലും നല്ലതാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് മാന്യമായ വസ്ത്രം എന്ന് മാത്രമേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇഷ്ടമാണ്, നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട, ഇനി ചിങ്ങമൊക്കെ ആകുമ്പോൾ സ്ത്രീകൾ സെറ്റും മുണ്ടും ഒക്കെ ഇടും, പക്ഷെ ബോയ്സ് ഷർട്ടും മുണ്ടും ഇടുന്ന ഒരു ഭംഗി അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ. അപ്പോ ഇല്ലേ സുമയ്യ, അല്ലെ കോളേജിലും സ്കൂളിലും ഒക്കെ പയ്യന്മാരിങ്ങനെ നല്ല ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടുകൊണ്ട് ആ കേരള തനിമയിൽ വന്നിറങ്ങുന്നതും ഒരു പൊളി വൈബ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട വസ്ത്രം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് അടഞ്ഞ കളർ, എനിക്ക് എൻ്റെ ഫാമിലി തന്നെ അങ്ങനെ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് തന്നെ എൻ്റെ റിലേറ്റീവ്സ് എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, സ്വാതി എന്താ സ്വാതി, സ്വാതി എന്താ ഈ കുറച്ച് ഇങ്ങനെ പൊലിപ്പും തൊങ്കലിപ്പും ഒക്കെ ഉള്ള ഡ്രസ്സ് എന്ന്. പക്ഷേ എനിക്കത് ഒട്ടും പറ്റില്ല, എനിക്കിങ്ങനെ ഒത്തിരി പൊലിപ്പ്, ഒത്തിരി വർക്കുകൾ, ഒത്തിരി ഡിസൈന് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് നിന്ന് ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ ഇതും പോവും. പക്ഷെ കുറച്ച് സിമ്പിളായിട്ടുള്ള കോളറൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള ഷർട്ട് അങ്ങനെയൊക്കെയുള്ള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആത്മവിശ്വാസത്തോട് ചാടിത്തുള്ളി കുതിരയെ പോലെ നടക്കും. അപ്പോൾ ഡ്രസ്സെന്ന് പറയാൻ നമുക്ക് ചില ആളുകൾക്ക് സാരി ഉടുക്ക് എടുക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചാൽ അവർക്ക് പറ്റില്ല, അവർക്ക് ഭയങ്കര പാടായിരിക്കും. ഏതെങ്കിലും ഫംഗ്ഷന് സാരി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം കൊണ്ട് അവർക്ക് ടെൻഷനായിരിക്കും. പിന്നെ പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ബ്യൂട്ടി പാർലറൊക്കെ പോയി പിന്നെ തേച്ച് അങ്ങനെ വെക്കുന്ന ആളോട്. എന്നാൽ അതേ സമയം തന്നെ ചില പെൺകുട്ടികളാവട്ടെ പെട്ടെന്ന് തന്നെ എത്ര പെട്ടെന്ന് റെഡിയാവോ അത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് ചിലർക്ക് എന്തോ സാരിയാണ് ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് തോന്നിപ്പോൾ അവർ എടുത്തു കഴിഞ്ഞാൽ ആരാണെങ്കിലും പെമ്പിള്ളാർ പോലും പെണ്ണുങ്ങളെ വാങ്ങി നോക്കി പോകും, അത്ര ഭംഗിയാണ് ചിലർ എടുത്തു വരുമ്പം. പിന്നീട് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇതിൽ, നമ്മുടെ ശ്രോതാക്കൾ ഉറപ്പായിട്ടും പറയണം കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നേ?
3: കല്ലേലി ഭാഗത്ത് നിന്ന്, എറണാകുളിക്ക് അടുത്താ കല്ലേലി ഭാഗം. കല്ലേലി ഭാഗത്ത് നിന്ന് തങ്കമ്മ തോമസ് ആണ്.
0: ടീച്ചറേ,
3: ഓ
0: പറഞ്ഞോ പറഞ്ഞോ. എന്റെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുകയാണ് സാരി ആയിരിക്കും ഏറ്റവും ഇഷ്ടം, ഒരു ഊഹമാണ് എന്റെ. അങ്ങനെയാണോ?
3: സാരിയാണ് ഇഷ്ടം, ഇതുവരെ സാരിയാ ഉടുത്ത്. നമ്മുടെ യൂണിയേഴ്സ് ടീച്ചേഴ്സ് എന്നോട് ചോദിക്കുന്ന അമ്മ സാറേ ചുരിദാർ ഇട്ടത് കൊള്ളാവോ, അലൗഡ്? ടീച്ചേഴ്സിന് അലൗഡ് ആയപ്പോ അവര് ചോദിക്കും ഞാനും ഇടട്ടെ ചുരിദാർ. ഞാൻ പറഞ്ഞു നല്ലതല്ലേ ചുരിദാർ, ദേഹമെല്ലാം മറിഞ്ഞ് കിടക്ക്, വീഴാൻ എളുപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. കൊറേ പേരെ ചുരിദാർ ഇടീച്ച്, ഇടീച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പത്തിന് ദൂരെ നിന്ന് വരുന്നവരുണ്ട്, അങ്ങനെയുള്ള വണ്ടിയെ വരുന്നവരുണ്ട്, അങ്ങനെ ഉള്ളവർക്കുള്ള സൗകര്യത്തിന് ചുരിദാർ ഇടീച്ച് ഇപ്പൊ ഉണ്ട്. എനിക്ക് 78 വയസ്സ് ആയി കഴിഞ്ഞു, ആ 78 വയസ്സിൽ ചവിട്ടിപ്പിടിക്കും സാരിയുടെ ഞൊറുവെല്ലാം കൂടെ ചവിട്ടിപ്പിടിക്കും, പൊക്കി പിടിക്കണം. അങ്ങനെ ഞാനും ഇതിനിടയ്ക്ക് ചുരിദാർ വാങ്ങിച്ച് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എങ്ങാനും വല്ലോ ദൂരയാത്രയ്ക്കോ ഒക്കെ പോകുമ്പോ നീടും. സാരിയാ നല്ലത്
0: എങ്കിലും ചുരിദാർ, എങ്കിലും ചുരിദാർ ഇഷ്ടമാണ്.
3: ഓക്കെ,
0: അങ്ങനെ മിടുക്കിയായിട്ട്
3: രണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇടിയും ചെയ്ത് കുഴപ്പമില്ല, ഇടന്ന് എല്ലാരും പറയും. പക്ഷേ സാരിയാ ഇഷ്ടം.
0: സാരി എടുത്തു അങ്ങോട്ട് പോകുമ്പം ടീച്ചറമ്മ ഈ പ്രേമം എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ടോ? അപ്പൊ അതുപോലെ ടീച്ചറമ്മ പണ്ട് സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ കുട്ടികളൊക്കെ ആ ടീച്ചർ സാരി എടുത്ത്, നമ്മള് ടീച്ചേഴ്സ് പുതിയ സാരി ഒക്കെ ഇട്ടുണ്ടോ നമ്മള് സ്റ്റുഡൻസ് ഒക്കെ നോക്കാറുണ്ട്, അങ്ങനെ പിള്ളേരൊക്കെ കമന്റ് പറഞ്ഞിട്ടുണ്ടോ?
3: ഉണ്ട്. സാരി അവര് നമ്മളൊക്കെ കേക്കാതെ പറയും, നേരത്തേക്ക് നമ്മള് ചെലപ്പോ കേക്കും, കുഴപ്പമില്ല നല്ലതാ എന്നൊക്കെ അവര് ആണോ ആണോ ചോദിച്ചു, അവർക്ക് സപ്പോർട്ട് സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല, പിള്ളേര് കണ്ട് നല്ലത് ആസ്വദിക്കണ്ടേ, നല്ലത് പറയണ്ടായോ?
0: അല്ല നമുക്കറിയത്തില്ല ടീച്ചർ, എന്നാലും ചോദിക്കുക. സാധാരണ ചില കുട്ടികൾക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് പറയാൻ പേടി, അങ്ങനെ പറയുമ്പോ മനസ്സിലൊരു സന്തോഷം, ഒരു ലഡു ഒക്കെ പെട്ടാറല്ലേ?
3: അതെ, സന്തോഷം തന്നെ, സന്തോഷം തന്നെ. നിങ്ങൾ എന്നോട് എന്റെ മക്കളെക്കാട്ടി ഇണങ്ങുന്നത് ഞാൻ പഠിപ്പിച്ച പിള്ളേരാ. ഇപ്പോഴും 56 വർഷമൊക്കെ ആയ അവര് പെൻഷൻ ആവാറായ പിള്ളേർ വരെ എന്ത് സ്നേഹവും വിനയവും, അവരുടെ ആ സ്നേഹ ആത്മാർത്ഥത കാണുമ്പോൾ കണ്ണ് നിറയും മനസ്സും നിറയും.
0: അത് ടീച്ചേഴ്സിനുള്ള വലിയൊരു ഭാഗ്യമാണ് കേട്ടോ, ലോകത്ത് എവിടെ പോയാലും ഒരു സ്റ്റുഡന്റ് വന്നിട്ട് ടീച്ചറേ
3: അതെ ഒരു ദിവസം അവൻ ആട്ടോ ഓടിച്ചോണ്ട് പോന്ന് ഞാൻ പഠിപ്പിച്ച ഒരു കൊച്ച്. അതായത് ഞാനിങ്ങനെ കാരണം അത്തോട്ട് തല അങ്ങോട്ട് കാണിച്ചു യൂട്ടക്കുമ്പോഴത്തേക്കും പോത്തെന്ന് പറഞ്ഞു. അന്നേക്ക് ഞാൻ പറയണ്ട നീ വണ്ടി നോക്കണ്ട വണ്ടി ഓടി ഇങ്ങനെ കൈ കാണിച്ച് അവനങ്ങ് ഓടിച്ചോണ്ട് പോവുക നിർത്തുന്നില്ല സ്ലോയിൽ ആക്കിയിട്ടങ്ങ് പോവുക.
0: അപ്പൊ ടീച്ചർമാരെന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എപ്പോഴും സാരി ഉടുത്തിട്ട് വരുന്ന ഒരു വല്ലാത്തൊരു ഭംഗി തന്നെയാണ് ടീച്ചേഴ്സിന്.
3: ഞങ്ങള് പിന്നെ ആഗസ്റ്റ് 15 എല്ലാം നമ്മുടെ ഭാരതീയ വേഷം സെറ്റുമുണ്ടും എല്ലാം ഉടുക്കും. അതെല്ലാം അങ്ങനെ യൂണിഫോം UPGS കരുനാഗപ്പള്ളിയിലായിരുന്നു ഞാൻ പിന്നെ റിട്ടയർഡ് ആകുന്നതിന് തൊട്ട് മുമ്പ് അവിടെ

0: നമ്മക്ക് തമ്മിലൊന്ന് കണ്ടെങ്കിൽ എനിക്ക് കണ്ടാൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു.
1: ഓർമ്മയില്ല,
0: കണ്ടോ?
1: കണ്ടിട്ടില്ല.
0: കണ്ടിട്ടില്ല. എങ്ങനെ എങ്ങനെ കാണും? പിന്നെ എന്നാണ് ഇതുപോലെ ഞാൻ പറഞ്ഞ റേഡിയോ പ്രോഗ്രാമിൽ നമ്പരെടുത്ത് വിളിച്ചെന്ന് പറഞ്ഞു. വിളിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഈ അമ്മയുടെ സ്റ്റേഷന്റെ പേര് ഓണാണ്ടുകരയോ?
1: എന്റെ റേഡിയോ 91.2. എന്റെ റേഡിയോ എന്നാ പറയുന്നത്? നമ്മുടെ പേര്
0: എനിക്ക് കേട്ടോ, ഈ സ്റ്റേഷനൊന്ന് തെറ്റിപ്പോയി. കണ്ണിന് മങ്ങലുണ്ടായിട്ട് 90 ഏതാണ്ട് കേറി ഒന്ന് തിരിച്ചപ്പോ എനിക്ക് ഈ സാധയുടെ സംസാരവും ഈ പ്രോഗ്രാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ ഒത്തില്ല. കുറച്ച് ദിവസം ഞാൻ ട്രീറ്റ്മെന്റിലുമായിരുന്നു. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആയുർവേദത്തിന്റെ കാലിന് കാലുറപ്പിക്കാൻ വയ്യാതെ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാനൊന്ന് മിസ് ചെയ്തിരുന്നേ. ഇപ്പൊ സംസാരം കേട്ടപ്പോ വലിയ സന്തോഷമായി.
1: ഉഷാറായിട്ട് ഒരിക്കൽ റേഡിയോയിലോട്ട് വായോ. ഒരുപാട് സന്തോഷം. അപ്പൊ അധ്യാപകർക്ക് എപ്പോഴും ഇപ്പൊ എന്റെ ഇഷ്ടമായിരിക്കത്തില്ല, ഇത് കേട്ടോണ്ടിരിക്കുന്നവരുള്ള പോസ്വാദി എന്ന് പറയുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഈ അധ്യാപകര് സാരി എടുത്തോണ്ട് വരുമ്പോ, ടീച്ചേഴ്സ് സാരി എടുത്തോണ്ട് വരുമ്പോ, അതിന് തന്നെ നമുക്ക് ഈ ചില ടീച്ചേഴ്സ് നല്ല ഭംഗിയായിട്ട് ഞൊറിയൊക്കെ ഇങ്ങനെ എടുത്ത് വളരെ വടിവത്ത് വരുന്ന വളരെ ഭംഗിയിൽ സാരി, അതൊരു കലയാണ് കേട്ടോ. ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് സാരി ഉടുക്കുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്കെന്തായാലും എല്ലാവർക്കും ഇഷ്ടങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ ചിലർക്ക് ഷർട്ടും ജീൻസും അല്ലെ ടീഷർട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ചുരിദാറായിരിക്കും ഇഷ്ടം, പലർക്കും പല ഇഷ്ടങ്ങളാണ്. നമുക്കെന്താണോ ഇറങ്ങി പുറത്തോട്ട് പോകുമ്പോൾ നമ്മളിലൊരു ആത്മവിശ്വാസം തോന്നുന്നത് അങ്ങനെയുള്ള ഡ്രസ്സുകളായിരിക്കും നമുക്ക് എപ്പോഴും ഇഷ്ടം. ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളെപ്പറ്റി പറയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൻ ആശി ഐശ്വര്യ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൻ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം നമ്മുടെ സ്റ്റുഡിയോയിൽ സാധാരണ എൻ്റെ കൂടെ ശരത്താവും ഉണ്ടാവുക. ഇന്ന് ശരത്തില്ലായിരുന്നു, പകരം നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറും സുമയ്യായും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രത്തെ പറ്റിയിട്ടാണ്. വസ്ത്രം നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലേ, നമ്മുടെ മനസ്സിന്, നമുക്ക് നമ്മുടെ ശരീരത്തെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നണം. ചിലപ്പോൾ കാണുന്നവർക്കൊരു ആത്മവിശ്വാസം തോന്നില്ല, അല്ല, കാണുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്നിരുന്നാലും നമ്മുടെ ഇഷ്ടങ്ങളാണ്, നമ്മുടെ വസ്ത്രം എന്നു പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്. മനസ്സിന് ധൈര്യത്തോടുകൂടി പലപ്പോഴും വസ്ത്രം ഒരു ആത്മവിശ്വാസം തന്നെയായിട്ട് തോന്നാറില്ല. അങ്ങനെയാണോ നിങ്ങൾക്ക്? അതിന് കളർ പോലും വലുതായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട കളർ ചിലർക്കുണ്ടാവും, എൻ്റെ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായില്ല, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടത് ഒരു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷേ വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ ആത്മവിശ്വാസമാണ്, ഇഷ്ടങ്ങളാണ് അല്ലേ. ആരുടെയും വസ്ത്ര സ്വാതന്ത്ര്യത്തെയൊന്നും ചോദ്യം ചെയ്യാനൊന്നും നമ്മൾ ആരുമല്ല. എന്നിരുന്നാൽ നമ്മളിന്ന് ചർച്ച ചെയ്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വസ്ത്രത്തെ പറ്റിയിട്ടാണ്. കുറേ പേര് നമുക്ക് മെസ്സേജുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ചുരിദാറാണ് ഇഷ്ടം, സാരിയാണ് ഇഷ്ടം എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് അധ്യാപകർ സാരി തന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ അധ്യാപകരുണ്ട്. അതേസമയം തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് രാവിലെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഓടിപ്പോകാൻ ഇട്ടുകൊണ്ട് പോകാൻ ചുരിദാർ തന്നെയാണ് ഞങ്ങൾക്ക് ബെസ്റ്റ് സ്വാധീനം എന്ന് പറഞ്ഞ് കുറേ ടീച്ചേഴ്സും നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും അവരുടെ എന്താ പറയുക, കംഫർട്ടായിട്ട് തോന്നുന്ന ഡ്രസ്സ് തന്നെ ഇടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ. എന്നിരുന്നാലും നമ്മളെപ്പോഴും നമുക്കറിയാലോ ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന വസ്ത്രങ്ങൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 12-2 മറ്റ് പ്രത്യേകതകളോടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക യുവജന ദിനവും അതോടൊപ്പം തന്നെ ലോക ആനകളുടെ ദിവസവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ പോവുകയാണ്, വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കേട്ടുമുട്ടാം. അതോടൊപ്പം ഒരു കാര്യം, ലോകത്തെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് റേഡിയോ 91.2 കേൾക്കാം, ആഘോഷിക്കാം. ഓരോ നിമിഷവും ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ റേഡിയോ 91.2, അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടംപോലെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ. കേരളത്തിൽ ഇപ്പോൾ മഴയുടെ കാലമാണ്. കർക്കിടകം മുൻപും മഴക്കാലം തന്നെയായിരുന്നു. കള്ളക്കർക്കിടകമെന്നും പഴമക്കാർ പറയാറുണ്ട്. കർക്കിടകത്തിലെ കറുത്ത ദിനങ്ങളെക്കുറിച്ച്, ജോലിയില്ലാത്ത ദിവസങ്ങളെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച്, ഭക്ഷണം പാചകം ചെയ്യാനുള്ള വിറകുമൊക്കെ തേടി പോകുന്നതിനെക്കുറിച്ചൊക്കെ പഴയ ആൾക്കാരുടെ ഓർമ്മകളിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും. പഴയകാലത്തെ മഴയ്ക്ക് ഇത്രയും രൗദ്രഭാവം ഉണ്ടായിരുന്നോ എന്ന് തർക്കമുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള അനിശ്ചിതത്വം, ഇതെല്ലാം മഴയെ കൂടുതൽ രൗദ്രമാക്കിയിരിക്കുന്നു. ഇന്ന് മഴ വരുന്നത് തന്നെ മനുഷ്യർ പേടിയോടെ കാണുന്നു. മുൻപ് കവിതകളിലോ നോവലുകളിലോ കഥകളിലോ ഒക്കെ മഴയെ എത്ര മനോഹരമായി ചിത്രീകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് മഴ നൽകുന്ന അനുഭവങ്ങൾ മനുഷ്യരെ സംബന്ധിച്ച് ഭയാനകമാണ്. തികച്ചും സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, അവർക്ക് ഇതൊരു പക്ഷേ തോന്നണമെന്നില്ല. എന്നാൽ ആഴ്ചകളോളം വെള്ളത്തിൽ തന്നെ കഴിയേണ്ടി വരുന്നവർ, സ്വന്തം വീട് പോലും ഉപയോഗിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ, പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ, സ്വന്തം വീടിനെ നന്നായി ഉപയോഗിക്കാൻ കഴിയാതെ ഒക്കെ മനുഷ്യർ പലയിടങ്ങളിലും ബുദ്ധിമുട്ടിലാണ്. കർക്കിടകത്തിലെ കറുത്ത അനുഭവങ്ങളെ കൂട്ടായ്മയിലൂടെ നേരിടാനും തകർത്തെറിഞ്ഞ വീടുകളെയും പ്രദേശങ്ങളെയും പുനരുജ്ജീവിപ്പിച്ചെടുക്കാനും നമ്മുടെ കൂട്ടായ്മകൾക്ക് കഴിയട്ടെ എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുൻപാണ് അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത്. അതൊരു സാമൂഹിക മാറ്റത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. മക്കളെ വളർത്താൻ നിർവാഹമില്ലാത്ത രക്ഷിതാവിന് ആ കുട്ടിയെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാം. സർക്കാർ ചിലവിൽ കുട്ടി വളരും. വളർന്നു വരുന്ന കുട്ടിക്ക് എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്യും. ഒപ്പം ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കുട്ടിയെ ദത്തെടുക്കാം. അങ്ങനെ സംസ്ഥാനത്തെ അനാഥരുടെ എണ്ണം കുറയ്ക്കാം. എല്ലാ കുട്ടികളും രാജ്യത്തിന്റെ സ്വന്തമാണ്, അവരെല്ലാം നന്നായി ജീവിക്കട്ടെ എന്ന കാഴ്ചപ്പാടോടെയാണ് അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത്. കഴിഞ്ഞ ദിവസം അമ്മത്തൊട്ടിലിൽ ഒരു കുഞ്ഞുകൂടി വന്നു. അതോടെ അമ്മത്തൊട്ടിലേക്ക് വന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 1000 കവിയുന്നു. ആദ്യത്തെ കുട്ടിയെ അമ്മത്തൊട്ടിലേക്ക് കിട്ടിയത് 2002 ഡിസംബറിലാണ്. ആ കുഞ്ഞിന്റെ പേര് നിത്യ എന്നായിരുന്നു. 100-ാമത്തെ കുട്ടിയും പെൺകുട്ടിയായിരുന്നു. സതശ്രീ എന്ന് അതിന് പേരിട്ടു. അങ്ങനെ ഇപ്പോൾ 1000 കുഞ്ഞുങ്ങൾ കവിഞ്ഞിരിക്കുന്നു അമ്മത്തൊട്ടിലിൽ. 2002 നവംബർ 14 ശിശുദിനത്തിലാണ് അമ്മത്തൊട്ടിൽ കേരളത്തിൽ നിലവിൽ വന്നത്. ഈ ആശയം കണ്ടു പഠിച്ച് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതേ മാതൃക അനുകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അമ്മത്തൊട്ടിൽ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളെ കിട്ടിയത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്, 667 കുട്ടികൾ. അങ്ങനെ സംസ്ഥാനം കുഞ്ഞുങ്ങളുടെ സംരക്ഷണ കാര്യത്തിൽ ആരും ഉപേക്ഷിക്കപ്പെടാത്ത, എല്ലാവരെയും സംരക്ഷിക്കാൻ കഴിയുന്ന, കുഞ്ഞുങ്ങളെ അവരുടെ അവകാശങ്ങളെല്ലാം കൊടുത്ത് വളർത്തിയെടുക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി തുടരുന്നു. ഈ മുഹൂർത്തത്തെ ഒരു ചരിത്ര മുഹൂർത്തമെന്ന് വിളിക്കാം. പെൺകുട്ടിയായിരുന്നു 1000-ാമത്തെ അതിഥി. ആ കുഞ്ഞിന് സഹസ്ര എന്ന് നാമകരണവും നടത്തിയിരിക്കുന്നു. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: പാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
11: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
12: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
13: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
14: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
15: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
14: അപ്പൊ പഴയ ചോയ്സോ?
15: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
14: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
15: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
14: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
15: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
14: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
11: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
16: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ, ഓച്ചിറ. കോൺടാക്ട് 6238074391.
17: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 crore rupees സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും.
18: അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കട്ടാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
19: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

ഒരു ഗ്രാമം. ആ ദിവസം അവർക്ക് വലിയ ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു. 2026 ആഗസ്റ്റ് മാസത്തിലെ ഒരു സംഭവമാണ് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി 79 വർഷങ്ങളായെങ്കിലും അജ്മീർ ജില്ലയിലെ കുർത്താൽ എന്ന ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ബസ് സർവീസ് ലഭ്യമായിരുന്നില്ല. കുറേ ദൂരം നടന്നു ചെന്നാൽ മാത്രമേ അവർക്ക് ബസ് കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബസ് സർവീസ് ആരംഭിച്ചു, രാജസ്ഥാൻ റോഡ്വേ ബസ് സർവീസ്. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബസ് സർവീസ്. ബസിൻ്റെ വരവ് ആധുനിക കാലത്ത് ആഘോഷിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഗ്രാമവാസികൾ അത് നന്നായി വീഡിയോ എടുത്തു, ചിത്രങ്ങൾ നെറ്റിൽ പ്രചരിപ്പിച്ചു. സംഭവം വളരെ വൈറലായിരിക്കുന്നു. ഗ്രാമവാസികൾ സന്തുഷ്ടരാണ്. ബസ് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മഴയെ വകവെക്കാതെ റോഡരികിൽ ആളുകൾ ഒത്തുകൂടി ആർപ്പു വിളിച്ചു, നൃത്തം ചെയ്തു, ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ഡ്രമ്മുകൾ, പരമ്പരാഗത ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നന്നായി അവർ ആഘോഷിച്ചു. ഇനി പട്ടണങ്ങളിലേക്ക് പോകാൻ, മാർക്കറ്റിൽ പോകാൻ, ആശുപത്രിയിൽ പോകാൻ, സ്കൂളിൽ പോകാൻ, ഓഫീസുകളിലേക്ക് പോകാനെല്ലാം ബസ് സർവീസ് ഉപയോഗപ്പെടുത്താം. അങ്ങനെ കുർത്താൽ എന്ന ഗ്രാമം ലോകത്തിൻ്റെ സവിശേഷ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപക്ഷെ ഇന്ത്യയിലെ ബസ് സർവീസ് കടന്നു ചെല്ലാത്ത അപൂർവം ഗ്രാമങ്ങളിലൊന്നായിരിക്കും 2026 കുർത്താൽ എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിച്ചു പോകുന്നു. വീഡിയോ കണ്ട പലർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ചിലർ രാജ്യത്തിൻ്റെ ചില പ്രദേശങ്ങൾ ഇപ്പോഴും വികസന കാര്യത്തിൽ പിന്നോട്ടാണ് എന്ന് പറയുകയും ചർച്ചകൾ തുടങ്ങുകയും ചെയ്തു. ഇതൊക്കെ തങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളാണെന്ന് പോലും അറിയാതെ നിഷ്കളങ്കരായ ഗ്രാമീണർ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. ലോകം മുഴുവൻ ഇന്റർനെറ്റിന്റെ ലഭ്യത ഉറപ്പാക്കുകയും എല്ലാ കാര്യങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ ലോകം മുഴുവനും പ്രചരിക്കുന്ന കാലത്താണ് ഒരു ഗ്രാമത്തിലേക്ക് ആദ്യമായി ഒരു ബസ് സർവീസ് വന്നത് എന്നുള്ളത് വളരെ വിസ്മയകരമായ ഒരു കാര്യമായി പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റോഡുകളിലെങ്ങും തിരക്കാണ്, തിരക്കോട് തിരക്ക്. പാഞ്ഞു പോവുകയാണ് തലങ്ങനെയും വിലങ്ങനെയും വാഹനങ്ങൾ. രാവിലെയും വൈകുന്നേരവും കാൽനട യാത്രക്കാരെ കാണാം. കൂടുതൽ പേർക്കും ഇപ്പോൾ നടക്കാൻ മടിയാണ്. വാഹനങ്ങളുടെ ക്രമാതീതമായ പെരുക്കവും അവയുടെ പാച്ചിലും കാൽനട യാത്രക്കാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ശാരീരിക സൗഖ്യം തേടുന്നവർ, ആരോഗ്യം നന്നായി നോക്കുന്നവർ രാവിലെയോ വൈകിട്ടോ കൃത്യമായി നടക്കാറുണ്ട്. എന്നാൽ ലക്ഷ്യമില്ലാതെ പായുന്ന കൂടുതലും ഇരുചക്ര വാഹനങ്ങൾ ഇവർക്ക് ഒരു വെല്ലുവിളിയാണ്. ഇന്ത്യൻ നഗരങ്ങളും ഈ പ്രതിസന്ധി നേരിടുന്നു. നടക്കുന്നവരെ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലാണ് വഴികളെല്ലാം, പാതകളെല്ലാം വഴിയോര കച്ചവടക്കാരും ടാക്സി വാഹനങ്ങളും കയ്യേറിയിരിക്കുന്നു. പലയിടത്തും നടപ്പാതകൾ മാലിന്യ കൂമ്പാരങ്ങളാണ്. ചിലയിടത്തൊക്കെ നടപ്പാതകൾ തന്നെ ശോഷിച്ച് ഇല്ലാതായിട്ടുണ്ട്. ഈ വർഷം ജൂണിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി നടപ്പാതകളിലൂടെ സുരക്ഷിതമായി നടക്കാനുള്ള അവകാശം ഏതൊരു പൗരന്റെയും മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കുറെ വൈകിപ്പോയെങ്കിലും നമ്മുടെ ജുഡീഷ്യറിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. സാധാരണ ജനങ്ങളാണ് കൂടുതലും നടക്കുന്നത്. ആരോഗ്യം നന്നാക്കാൻ വേണ്ടി നടക്കുന്നവർ മറ്റൊരു വിഭാഗക്കാരാണ്. ഏത് വിഭാഗക്കാരായാലും അവർക്കെല്ലാം സ്വസ്ഥവും ശാന്തവുമായി വഴിയരികിലൂടെ നടന്നു പോകാൻ അവകാശമുണ്ട് എന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതി വരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ പാലിക്കാൻ നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് നാം കാണുന്ന കാലാന്തര കാഴ്ച. നഗരങ്ങളിലെ തൊഴിലാളികളിൽ മൂന്നിലൊന്ന് പേരും കാൽനടയായാണ് ഇപ്പോഴും ജോലിക്ക് പോകുന്നത് എന്നും, മെട്രോ യാത്രകൾ അല്ലെങ്കിൽ ബസ് യാത്രകൾ അവസാനിച്ച ശേഷം കുറെ ദൂരം എല്ലാവരും കാൽനടയായി നടക്കുന്നു എന്നും, സ്കൂളിൽ പോകുന്ന ഒരു വിഭാഗം കുട്ടികൾ ഇപ്പോഴും നടന്നു തന്നെ പോകുന്നുണ്ട് എന്നും ഒരു സർവേ സൂചിപ്പിക്കുന്നു. കുറച്ചു കാലം മുമ്പ് നടത്തിയ സർവേ മറ്റൊരു ഫലം കൂടി പറയുന്നുണ്ട്. 63% യാത്രകളും കാൽനടയായാണ് ആളുകൾ നടത്തുന്നത്. റോഡ് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് കാൽനട യാത്രക്കാർക്ക്. അങ്ങനെ കാൽനട യാത്രക്കാരെ നടക്കുന്നതിൽ നിന്ന് വിലക്കുന്ന എല്ലാത്തരം
തടസ്സങ്ങളും മാറ്റി നമുക്ക് സുന്ദരമായ

ആയ പാതകളും കാൽനടയാത്രക്കാർക്ക് നടക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. സ്പൈഡർമാൻ ഇപ്പോൾ പഴയ ആളല്ല. സ്പൈഡർമാൻ കേന്ദ്ര കഥാപാത്രമായ പുതിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു. ലോകരാജ്യങ്ങളിൽ പലയിടത്തും ആ സിനിമ വലിയ വിജയത്തോടെ പ്രദർശനം തുടരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സൂപ്പർ ഹീറോകളിൽ ഒരാളാണ് സ്പൈഡർമാൻ. ആദ്യമായി ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടത് 1962 ആഗസ്റ്റിലാണ്. അമേസിംഗ് ഫാന്റസി എന്ന കോമിക് പുസ്തകത്തിലാണ് അത് ആദ്യം വന്നത്. പിന്നീട് ഈ കഥാപാത്രം വിശ്വവിഖ്യാതനായി. കഥാപാത്രത്തെ സൃഷ്ടിച്ചത് സ്റ്റാൻലി എന്ന എഴുത്തുകാരൻ. അതിന് രൂപവും ഭാവവും പകർന്നത് സ്റ്റീവ് ഡിറ്റ്കോ എന്ന ഒരു ചിത്രകാരൻ. 1960 കാലത്താണ് പല സൂപ്പർ ഹീറോകളും ലോകത്ത് ഉണ്ടായത്. എന്നാൽ അവരൊക്കെ കുറച്ച് പ്രായം ചെന്ന വ്യക്തികളായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. ഒരു കൗമാരക്കാരനെ സൂപ്പർ ഹീറോ ആയി എന്തുകൊണ്ട് അവതരിപ്പിച്ചുകൂടാ എന്ന് എഴുത്തുകാരനായ സ്റ്റാൻലിക്ക് തോന്നിയതാണ് സ്പൈഡർമാന്റെ ഉദയത്തിന് പിന്നിൽ. ഒരിക്കൽ ഈ കഥാപാത്രത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചുവരിലൂടെ ഒരു ചിലന്തി കയറിപ്പോകുന്നത് എഴുത്തുകാരൻ കണ്ടു. തന്റെ കഥാപാത്രമായ പീറ്ററിന് എന്തുകൊണ്ട് ചിലന്തിയുടെ ചില കഴിവുകൾ നൽകിക്കൂടാ എന്ന ചിന്തയിൽ നിന്നാണ് സ്പൈഡർമാൻ എന്ന ആശയത്തിലേക്ക് വരുന്നത്. സ്പൈഡർമാന് ഒരു പ്രത്യേകതയുണ്ട്. പീറ്റർ പാർക്കർ എന്നാണ് അയാൾക്കുള്ള പേര്. കഥ വായിക്കുന്നത് പോലെ സിനിമ കാണുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യനായി തന്നെയാണ് സ്പൈഡർമാനും ജീവിക്കുന്നത്. അതുകൊണ്ട് കഥാപാത്രത്തിന് കൂടുതൽ ജനകീയത ലഭിച്ചു. പീറ്റർ പാർക്കർ ഒരു സാധാരണക്കാരൻ. ഒരു ശാസ്ത്ര പ്രദർശനം കാണുന്നതിനിടെ റേഡിയോ ആക്റ്റീവ് ചിലന്തി കടിച്ചതിനെ തുടർന്നാണ് അയാൾക്ക് അസാധാരണ ശക്തികൾ ലഭിക്കുന്നത്. അങ്ങനെ ചുമരുകളിൽ കയറാനും പെട്ടെന്ന് പ്രതികരിക്കാനും അസാധാരണമായ ആരോഗ്യം പ്രകടിപ്പിക്കാനും അപകടങ്ങൾ മുൻകൂട്ടി അറിയാനുമൊക്കെയുള്ള ശേഷി അയാൾക്ക് ലഭിക്കുന്നു. ചില ശക്തികളൊക്കെ സ്പൈഡർമാനെ ഉപയോഗിച്ച് പണമുണ്ടാക്കിയെങ്കിലും പിന്നീട് അത് സ്വയം തിരിച്ചറിഞ്ഞ പീറ്റർ അല്ലെങ്കിൽ സ്പൈഡർമാൻ വലിയൊരു പരിവർത്തനത്തിന് തയ്യാറാവുകയായിരുന്നു. വലിയ ശക്തിയോടൊപ്പം വലിയ ഉത്തരവാദിത്വവും വരുന്നു എന്നാണ് സ്പൈഡർമാൻ തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഫിലോസഫി. 1977 ഒരു ടെലിവിഷൻ സീരീസ് സ്പൈഡർമാനെ കഥാപാത്രമാക്കി ഇറങ്ങിയെങ്കിലും സിനിമയാകുന്നത് 2000 ശേഷമാണ്. ഏതാണ്ട് 10+ സിനിമകൾ ഇതുവരെ സ്പൈഡർമാനെ കുറിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. 60 മുൻപ് ഒരു കോമിക് പുസ്തകത്തിലെ കഥാപാത്രമായി പേപ്പറിൽ പ്രിന്റ് ചെയ്തു വന്ന സ്പൈഡർമാൻ പിന്നീട് ഡിജിറ്റൽ കാലത്ത് ലോകമാകെ സിനിമാ സ്ക്രീനുകളിൽ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് വലിയ പ്രയാണം തുടരുന്നു. സ്പൈഡർമാൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്റെ യാത്ര തുടരുന്നു. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. പുതിയ തലമുറ പ്രക്ഷോഭങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. പൂർണമായും അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല. അവർ വെച്ച ഡിമാൻഡുകൾ അംഗീകരിച്ചുവെന്ന് പത്രമാധ്യമങ്ങളിൽ പറയുന്നു. അവരുടെ പ്രതിഷേധങ്ങളെ, അവരുടെ അഭിപ്രായങ്ങളെ നവമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളെയൊക്കെ പഴയ തലമുറ നന്നായി ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുമായി കോർക്കാനൊന്നും പഴയ തലമുറയ്ക്ക് താല്പര്യമില്ല. മറിച്ച് സംവാദങ്ങളിലൂടെ, സംഭാഷണങ്ങളിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിശ്വാസങ്ങൾ എന്താണെന്നും താല്പര്യങ്ങൾ എന്താണെന്നും അഭിലാഷങ്ങൾ എന്താണെന്നും അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന പോരാട്ടങ്ങൾ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ പഴയ തലമുറ ശ്രമിക്കുന്നു എന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ പരമ്പരാഗതമായ കെട്ടുകൾ ഒക്കെ അഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. പ്രമുഖ അക്കാഡമിക് വിദഗ്ധരും ബുദ്ധിജീവികളുമൊക്കെ ഈ കുട്ടികളിൽ പലരെയും അവരുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ ക്ഷണിച്ച് അവരുമായി വർത്തമാനം പറയുകയും അവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ച്, യുവജനങ്ങളുടെ ആക്ടിവിസത്തെക്കുറിച്ച്, അവരുടെ ഉത്കണ്ഠകളെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നു. പഴയ രീതിയിലുള്ള പഠന സംവിധാനങ്ങൾ മാറുന്നതിനെക്കുറിച്ചും സിവിൽ സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള പുതിയ തലമുറയുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചുമൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് വാർത്തകളിൽ വരുന്നത്. മാർഗനിർദ്ദേശങ്ങൾ ഒന്നും തന്നെ മുന്നോട്ട് വെക്കാതെയാണ് പഴയ തലമുറയിലെ ബുദ്ധിജീവികൾ ഈ യുവാക്കളുമായി സംസാരിക്കുന്നത്. പഴയ തലമുറ കേൾക്കുന്നവരായും പുതിയ തലമുറ പറയുന്നവരായുമാണ് സംവാദം നടക്കുന്നത്. പ്രമുഖരായ പലരും യുവതലമുറയുടെ ശബ്ദത്തിന് കാതോർക്കുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും നേരായ പോക്കിനുമൊക്കെ സഹായിക്കുമെന്ന് കാലാന്തരത്തിൽ ആഗ്രഹിക്കാം. സംഭാഷണങ്ങളിൽ അവർ കൂടുതലായും നേർക്കുനേർ ഇരുന്നു തന്നെ സംസാരിക്കുകയാണ്. അവയൊക്കെ ക്രോഡീകരിച്ച് ഗവേഷണ സ്ഥാപനങ്ങൾ, അക്കാഡമിക് വിദഗ്ധർ ഉപയോഗപ്പെടുത്തുകയും അത് കൂടുതൽ ആസൂത്രണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്തായാലും ജെൻസിയുടെ പ്രക്ഷോഭങ്ങളും അതേ തുടർന്നുള്ള ചർച്ചകളുമൊക്കെ ശരിയായ ദിശയിൽ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. മുപ്പത്തിയൊന്ന് ഏഴ് 2026 ശ്രദ്ധേയമായ ഒരു യാത്രയയപ്പ് ചടങ്ങ് നടന്നു. മലപ്പുറം ജില്ലയിലെ വട്ടംകുളം എന്ന ഗ്രാമപഞ്ചായത്തിലാണ് ആ യാത്രയയപ്പ് നടന്നത്. ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ സേവന കാലയളവ് കഴിയുമ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് വിടവാങ്ങിപ്പോകുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ജൂലൈ 31 ഈ വിരമിക്കൽ ചടങ്ങ് വളരെ ശ്രദ്ധേയമായിരുന്നു. ശോശാമ്മ എന്ന ഒരു ജീവനക്കാരിയാണ് ആ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വിരമിച്ചത്. അവരുടെ വിരമിക്കലോടെ സംസ്ഥാനത്തെ പൗണ്ട് കീപ്പർ എന്ന ഒരു പദവി തന്നെ ഇല്ലാതായിരിക്കുന്നു. ആ തസ്തികയിൽ മുൻപ് ആളുകളെ നിയമിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ പോസ്റ്റ് ഇല്ലാതാകുകയായിരുന്നു. ആ പോസ്റ്റിന്റെ ആവശ്യകത ഇല്ല എന്ന് തോന്നി സംസ്ഥാന സർക്കാർ നിലവിൽ ജോലിയിൽ തുടരുന്നവരെ വിരമിക്കുന്നത് വരെ സർവീസിൽ നിലനിർത്താൻ തീരുമാനിക്കുകയും പുതുതായി ആരെയും നിയമിക്കേണ്ട എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നതാണ്. 1996 ശോശാമ്മ നിയമിതയായത്. പൗണ്ട് കീപ്പർ എന്ന പോസ്റ്റ് ഒരുപക്ഷെ മിക്ക ആളുകൾക്കും പരിചയമുള്ളതാവണമെന്നില്ല. പഞ്ചായത്ത് പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ പരിപാലിക്കുന്നതിനുള്ള ചുമതലയാണ് പൗണ്ട് കീപ്പറുടേത്. പഞ്ചായത്തിൽ എവിടെയും കന്നുകാലികൾ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ അവയെ പഞ്ചായത്ത് തന്നെ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച് കാത്തുസൂക്ഷിക്കും. അവകാശി എത്തുമ്പോൾ ഇത്രയും ദിവസത്തെ ചിലവായ തുക പിഴയായി കണക്കാക്കി അവരിൽ നിന്ന് ഈടാക്കിയ ശേഷം കന്നുകാലിയെ അവർക്ക് മടക്കിക്കൊടുക്കും. ഇതായിരുന്നു വ്യവസ്ഥ. ഈ തസ്തികയ്ക്ക് പിന്നീട് വലിയ പ്രസക്തിയില്ല എന്ന് മനസ്സിലാകുകയും സർക്കാർ അതിലേക്കുള്ള നിയമനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. ആ സ്ഥാനത്ത് ഇരുന്ന അവസാനത്തെ ഉദ്യോഗസ്ഥയായിരുന്നു ശോശാമ്മ. അതുകൊണ്ടാണ് അവരുടെ യാത്രയയപ്പ് ചടങ്ങിന് പ്രത്യേക പ്രാധാന്യമുണ്ടായത്. ശോശാമ്മയുടെ സർവീസ് റിട്ടയർമെന്റോടുകൂടി ആ തസ്തികയിലെ അവസാനത്തെയാൾ കേരളത്തിലെ പൊതുരംഗത്ത് നിന്ന് വിരമിച്ചിരിക്കുന്നു. 31/7/26 പഞ്ചായത്ത് അവർക്ക് ഹൃദയംഗമമായ യാത്രയയപ്പ് നൽകി. അങ്ങനെ അവസാനത്തെ പൗണ്ട് കീപ്പർ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ സമീപകാലത്തുള്ള ചില വിഷയങ്ങളിൽ ഇതുപോലെയുള്ള ചില തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് കുറെ പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ കഴിയും. പഞ്ചായത്ത് പ്രദേശത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അലഞ്ഞുതിരിയുന്ന നാൽക്കാലി മൃഗങ്ങളെ, പ്രത്യേകിച്ച് നായ്ക്കളെ ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ വന്നാൽ ഇന്ന് നാം നേരിടുന്ന തെരുവുനായ വിഷയം പോലെയുള്ള പ്രതിസന്ധികളിൽ ഒരു നല്ല നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞേക്കും. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കാലാന്തരം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:00, ബുധനാഴ്ച രാവിലെ 9:00. നന്ദി, നമസ്കാരം.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 90.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്.
12: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
13: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

വൺസ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങൾ സ്വന്തം ആർജ്ജ ഐശ്വര്യയാണ് കേട്ടോ. ഇന്ന് നമുക്ക് മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോകാം. കേന്ദ്ര പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബഡോറ വിവിധ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. 206 ഒഴിവാണുള്ളത്, റെഗുലർ നിയമനമാണ് കേട്ടോ. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം ഉള്ളത്. ഇന്ത്യയിലെവിടെയും നിയമനം ലഭിക്കാം. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും SC ST വിഭാഗങ്ങൾക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയും ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കണം കേട്ടോ. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടതും അപേക്ഷയോടൊപ്പം തന്നെ റെസ്യൂമ, ഫോട്ടോ, വിരലടയാളം, ഒപ്പ് എന്നിവ ഉൾപ്പെടെ വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള രേഖകളെല്ലാം അപ്ലോഡ് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് www.bankofbadora.in എന്ന വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 26 ആണ് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് ജോലി വേക്കൻസി ആയിട്ട് വീണ്ടും മടങ്ങിയെത്താം കുറച്ച് പാട്ടുകൾക്ക് ശേഷം.

യെസ് ഗൈസ്, വൺസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. ഇന്ന് നമുക്ക് മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോകാം. തിരുവനന്തപുരം വലിയ മലയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രോജക്ട് അസോസിയേഷൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. യോഗ്യത പറയുന്നത് ബിടെക് മെക്കാനിക്കൽ മാനുഫാക്ചറിംഗ് ഡിസൈനിങ് എഞ്ചിനീയറിംഗ് എന്നിവയാണ് കേട്ടോ. 2026 ഓഗസ്റ്റ് 3 35 വയസ്സ് കവിയരുതെന്ന് പറയുന്നുണ്ട്. അപേക്ഷ ഓൺലൈനായിട്ട് വേണം കൊടുക്കാനായിട്ട്. അവസാന തീയതി ഓഗസ്റ്റ് 13 കേട്ടോ. ഒരുപാട് വിവരങ്ങൾക്ക്, കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഓൺലൈനായിട്ട് www.iist.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: യെസ്, അങ്ങനെ നമ്മൾ ഒരുപാട് ജോലി വേക്കൻസിയൊക്കെ കേട്ടുകൊണ്ട് പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സമയം 12 മണിയായിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു റേഡിയോ ജംഗ്ഷനിലൂടെ അവസാനിക്കാൻ നേരമായിരിക്കുകയാണ്. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. സംസ്ഥാനത്ത് മിതമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. കൊല്ലം TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് BTech കോഴ്സുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ രാവിലെ 9:00 സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പ്രളയബാധിത മേഖലകളിലെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് കേരള ഫീഡ്സ് ലിമിറ്റഡിൽ നിന്ന് സൌജന്യമായി കാലിത്തീറ്റ വിതരണം ചെയ്യും. ഇന്ന് 11:00 കരുനാഗപ്പള്ളി യൂണിറ്റിൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ബി ശ്രീകുമാർ വിതരണ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗം കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് ക്ഷീരവികസന, മൃഗസംരക്ഷണ, വനിതാ ശിശു വികസന, തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ 1st ബിരുദ വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കും. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ബ്ലോക്ക് നിർമ്മാണത്തിൽ നടപടി സ്വീകരിക്കും. ക്യാമ്പസുകളിലെ ലഹരി വ്യാപനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പോച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ ഓഗസ്റ്റ് 21, 22 തീയതികൾ തീറ്റപ്പുൽ കൃഷി പരിശീലനം. ഈ വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കും. ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം ആലപ്പുഴ, കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ അതാത് ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർമാർ മുഖാന്തരം രജിസ്റ്റർ ചെയ്യണം. കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തവർ പങ്കെടുക്കേണ്ടതില്ല. ഓഗസ്റ്റ് 19 വൈകിട്ട് 5:00 04-76-26-8-5-5-0 നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും സഹിതം പരിശീലനത്തിൽ പങ്കെടുക്കണം. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി അംഗങ്ങളുടെ കുട്ടികളിൽ സംസ്ഥാന ദേശീയ തലത്തിൽ കലാകായിക അക്കാദമിക് രംഗങ്ങളിൽ മികവ് പുലർത്തിയവരിൽ നിന്നും 2024-25 അധ്യയന വർഷത്തെ സ്പെഷ്യൽ റിവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2024 മാർച്ച് 31 വരെ അംഗത്വം എടുത്ത തൊഴിലാളികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി September 5. ഫോൺ നമ്പർ 04-74-27-9-334. ഫിഷറീസ് വകുപ്പ്, സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ മുഖേന സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി മത്സ്യമേഖലയിലെ വനിതകളടങ്ങുന്ന ഗ്രൂപ്പുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ മത്സ്യത്തൊഴിലാളി കുടുംബ രജിസ്റ്ററിൽ ഉൾപ്പെട്ട 18 മുതൽ 40 വയസ്സ് വരെയുള്ള സ്ത്രീകളായിരിക്കണം. ഏതെങ്കിലും മത്സ്യഗ്രാമ സ്ഥിര താമസക്കാരാകണം. 2 മുതൽ 5 പേരടങ്ങിയ ഗ്രൂപ്പാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡറുകൾ, ശാരീരിക മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ അമ്മമാർ, വിധവകൾ എന്നീ ദുർബല വിഭാഗങ്ങൾ ഉൾപ്പെടുന്നവർക്ക് പ്രായപരിധി 50 വയസ്സ്. സാഫിൽ നിന്ന് മുൻപ് സഹായം കിട്ടിയവർ അപേക്ഷിക്കേണ്ടതില്ല. ഒരംഗത്തിന് പരമാവധി 1 ലക്ഷം രൂപ നിരക്കിൽ 5 പേരടങ്ങുന്ന ഗ്രൂപ്പിന് പരമാവധി 5 ലക്ഷം രൂപ വരെ ഗ്രാന്റ് ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത 10th class. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള അപേക്ഷകർക്ക് മുൻഗണന. അപേക്ഷകൾ അതാത് മത്സ്യഭവനുകൾ, തേവള്ളിയിലെ സബ് നോഡൽ ഓഫീസിലും ലഭിക്കും. അവസാന തീയതി ഓഗസ്റ്റ് 21. ഫോൺ നമ്പർ 09-4-97-28-0-33-6. ജില്ലയിലെ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസ് ഡ്രൈവർ തസ്തികയുടെ ശാരീരിക അളവെടുപ്പിലും പ്രായോഗിക പരീക്ഷയിലും വിജയിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഒറ്റത്തവണ പ്രമാണ പരിശോധന ഓഗസ്റ്റ് 18 ജില്ലാ PSC ഓഫീസിൽ നടത്തും. ജനനത്തീയതി, യോഗ്യത, ജാതി സംവരണം, വെയ്റ്റ് ഏജ്, നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, ഏറ്റവും പുതിയ എക്സ്ട്രാക്ട് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, കാഴ്ച സംബന്ധമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ സഹിതം 10:30 ഹാജരാകണം. ചന്ദനത്തോപ്പ് ITI ST സംവരണ വിഭാഗത്തിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാം. 2026 ഓഗസ്റ്റ് 1 14 വയസ്സ് തികയണം. ഉയർന്ന പ്രായപരിധിയില്ല. യോഗ്യത SSLC. ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് 12 മണിക്കകം ഓഫീസിൽ ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04-74-2-71-309-99. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ ഇന്ത്യ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവുബലി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി അടക്കമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക്. വൈകിട്ട് 3 മണിവരെ തർപ്പണം തുടരും. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് തിരുവല്ലയിൽ. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെ ചൊല്ലി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള 2026 കേരള പുനർനാമകരണ ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ഖനികളുടെയും ധാതുക്കളുടെയും നിയന്ത്രണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിക്കും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർ ഘർ തിരംഗ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയ മുന്നേറ്റമായ ഹർ ഘർ തിരംഗ പരിപാടിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും യുവാക്കൾ അവർ ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളെപ്പറ്റി അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ 14th രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ ബാല്യകാല അനുഭവങ്ങളും ജീവിത പോരാട്ടങ്ങളും പൊതുജീവിതവുമാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. രാജ്യത്തെ യുവത്വത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ യുവത്വം ഭാവി മാത്രമല്ല വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംവേദനക്ഷമത, സേവന മനോഭാവം, പ്രതിഭ എന്നിവയിലൂടെ അവർ ലോകമെമ്പാടും സ്വാധീനം ചെലുത്തുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. കർക്കിടകവാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃപുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം നെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. ആലുവ മണപ്പുറത്ത് കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇന്ന് വൈകിട്ട് 3 മണിവരെയാണ് മണപ്പുറത്ത് ബലിതർപ്പണം നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: കാലാവസ്ഥ അനുകൂലമായതിനാൽ കർമ്മങ്ങൾ സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് പിതൃമോക്ഷം തേടി ബലിയിടാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. മണപ്പുറത്തെ ബലിത്തറകളിൽ ഇന്നലെ രാത്രി തന്നെ തിരക്കേറിയിരുന്നു. 400+ പോലീസുകാരാണ് സുരക്ഷയ്ക്കായി ചുമതലയിലുള്ളത്. KSRTC പ്രത്യേക സർവീസും കൊച്ചി മെട്രോയുടെ അധിക സർവീസും ഭക്തർക്കു വേണ്ടി ഒരുക്കി. ജില്ലയിലെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്.
0: കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പിതൃമോക്ഷ പുണ്യം തേടി പുലർച്ചെ 2 മണി മുതൽ വിശ്വാസികൾ ബലിതർപ്പണത്തിനെത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമക്ഷേത്രം, അരുവിപ്പുറം ശിവക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലുമെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. പ്രധാന ക്ഷേത്രങ്ങൾക്കു പുറമെ നാട്ടിൻപുറങ്ങളിലെ ആറുകളിലും കുളങ്ങളിലും വീടുകളിലും ഭക്തർ ബലിതർപ്പണം നടത്തി. പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടൊപ്പം KSRTC, നാവികസേന, ലൈഫ് ഗാർഡ്, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവരുടെ സേവനവും ഏറെ സഹായകരമായി. ഇന്ന് മഴയില്ലാതിരുന്നതിനാൽ ഭക്തർക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കാനും സാധിച്ചു.
0: പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 18 നിർവഹിക്കും. September 18 പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡോക്ടർ സാരാഭായിയുടെ ദർശനവും ശാസ്ത്രചിന്തയുമാണ് ഇന്ത്യൻ ബഹിരാകാശ മുന്നേറ്റത്തിന് അടിത്തറ പാകിയതെന്ന് അദ്ദേഹം സ്മരിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം തുടരുന്നു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലാണ് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസം മൂന്നാം ദിവസം പുരോഗമിക്കുന്നത്. തിങ്കളാഴ്ച ആരംഭിച്ച EOD വെള്ളിയാഴ്ച സമാപിക്കും. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. ദേശഭക്തി ഗാനങ്ങളും സംഗീതാവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യം. കണ്ണൂർ ജില്ലയിലെ പ്രധാന ടൌണുകളെ മാതൃകാ ടൌണുകളാക്കി മാറ്റുന്നതിനുള്ള ബീക്കൺ ടൌൺ പദ്ധതിക്ക് തുടക്കമാകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ശുചിത്വം, സുസ്ഥിരത, ജനപങ്കാളിത്തം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം 15 August മുതൽ October 2 വരെ നടപ്പാക്കാനാണ് തീരുമാനം. പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുക. മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ, പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമാക്കൽ, പൊതുസ്ഥലത്ത് തുപ്പുന്ന പ്രവണത ഒഴിവാക്കൽ, പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്ന ഇടങ്ങൾ ശുചീകരിക്കൽ, അനധികൃത പോസ്റ്റുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. പദ്ധതി വിലയിരുത്തുന്നതിന് മൂല്യനിർണയ സംവിധാനവും ഏർപ്പെടുത്തും.
1: നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. സീനിയർ പുരുഷ വിഭാഗത്തിൽ കരൺ സിംഗും ഷെർജിൽ ശാന്തിമോലും ഇന്ത്യയ്ക്കായി സ്വർണം നേടിയപ്പോൾ തേജസ് പാട്ടീൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. തനിഷ്ക ഖത്രി സ്വർണവും ഖുഷി ദബാഡെ വെള്ളിയും നേടി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച R രാജേഷിന്റെ ഭാര്യയ്ക്കും സർക്കാർ ജോലി നൽകണമെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി T.സിദ്ദിഖ് ഇന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ. കർഷകരും പാടശേഖര പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തും. നിരണം, കൊമ്പൻകേരി, അരിയോടിച്ചാൽ പാടശേഖരം, പെരിങ്ങര, നെടുമ്പുറം തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 1 കളക്ടറേറ്റിൽ ചേരുന്ന അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ ഖനന നിയമ ഭേദഗതിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും വനമന്ത്രിയോടും ആവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP. ഇതു സംബന്ധിച്ച ബിൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യൂണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ദേശീയ സെമിനാർ മന്ത്രി K മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഓട്ടിസം ബാധിതരായ വ്യക്തികൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പിന്തുണ ഉറപ്പാക്കുന്നതിനായി ചട്ടക്കൂട് രൂപപ്പെടുത്തുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 2 വീണ്ടും ചേരും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേ മാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവുബലി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി അടക്കമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക്. വൈകിട്ട് 3 വരെ തർപ്പണം തുടരും. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി T.സിദ്ദിഖ് ഇന്ന് തിരുവല്ലയിൽ. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഘർ തിരംഗ പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയവും അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടും ഉൾപ്പെടെ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും നീറ്റ് വിഷയത്തിൽ സഭയിൽ പ്രസ്താവന നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും സ്പീക്കർ ഓം ബിർള അറിയിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. യുവജനങ്ങളുടെ പ്രാഗൽഭ്യം ആഗോളതലത്തിൽ രാജ്യത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നതായി സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇന്ത്യൻ യുവതയ്ക്ക് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി.
1: आज अंतर्राष्ट्रीय युवा दिवस है और विशेष स्तर पर भारत के युवाओं ने शिक्षा विज्ञान अंतरिक्ष विज्ञान टेक्नोलॉजी उद्यमिता कई क्षेत्रों के अंदर विशेष पहचान बनाई है. आज उनका सामर्थ्य के कारण दुनिया में भारत का नाम हो रहा है. देश का युवा भी चाहता है कि उनके विषयों पर चर्चा हो.
0: യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2000 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമ ഭേദഗതി ബില്ലും രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷത്തിന് ഇത് സംബന്ധിച്ച നോട്ടീസ് സ്പീക്കർക്ക് നൽകാവുന്നതാണെന്നും 3 മണി മുതൽ ചർച്ച നടത്താമെന്നും അദ്ദേഹം പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായിരുന്ന വന്ദേമാതരം രാജ്യത്തിന്റെ സ്വത്വത്തെ ഇന്നും ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർഘർ തിരംഗ ബൈക്ക് റാലിയെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ചു നിർത്താൻ വന്ദേമാതരത്തിലെ വരികൾക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഹർഘർ തിരംഗയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ഉപരാഷ്ട്രപതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ജീവിതയാത്രയുടെ ആഴത്തിലുള്ള വിവരണമാണ് ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്ന പേരിലുള്ള ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രവികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രീ രാംനാഥ് കോവിന്ദ് ഇന്നും സജീവമായി ഇടപെടുന്നതായി പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും ശ്രീ മോദി രാജ്യത്തെ യുവതലമുറയോട് അഭ്യർത്ഥിച്ചു.
2: हमें भविष्य में कोविंद जी जैसे अनेकों युवा चाहिए जो परेशानियों से परास्त न हो बल्कि अपनी मेहनत से हर मंजिल को आसान बनाने का हौसला रखे. इसी बदलाव से सशक्त भारत के निर्माण का संकल्प पूरा होगा.
0: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശാസ്ത്രമേഖലയിലെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറ പാകിയതായി കേന്ദ്രമന്ത്രി അനുസ്മരിച്ചു. ശാസ്ത്രം ജനജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന വിക്രം സാരാഭായിയുടെ ആശയം ഇന്ത്യയെ പുതിയ ദിശയിലേക്ക് നയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുംബൈയിലെ ഘാട്ട്കോപ്പാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 4 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയെ തുടർന്ന് ചിരാഗ് നഗറിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കടുത്താണ് അപകടമുണ്ടായത്. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തിയത്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. തിരുമുല്ലവാര മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമഠ മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ഇന്ന് ബലിതർപ്പണത്തിനെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കും. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് തിരുനെല്ലിയിലേക്ക് എത്തിയത്. തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക വഴിപാട് കൌണ്ടറുകളും ഒരുക്കിയിരുന്നു. KSRTC പ്രത്യേക സർവീസും നടത്തിയിരുന്നു. ബലിതർപ്പണത്തിനായി 10ലധികം കർമ്മിമാരെയും നിയോഗിച്ചു.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. ഇന്ന് ലോക ആനദിനം. ആനകളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ രാജ്യത്ത് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 33 ആന റിസർവുകൾ, ശാസ്ത്രീയ പിന്തുണയോടെ വികസിപ്പിച്ച 150 ആനത്താരകൾ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിരവധി നടപടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു. US സെയിന്റ് ലൂയിസിൽ നടക്കുന്ന സിൻഫീൽഡ് കപ്പ് ചെസ് ടൂർണമെന്റ് 2 റൌണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് വിജയം. ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ജവോക്കിർ സിന്ദറോവിനെയാണ് പരാജയപ്പെടുത്തിയത്. 95 നീക്കങ്ങളുണ്ടായിരുന്ന മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം പ്രജ്ഞാനന്ദ നേടിയത്. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ 2 ദിനവും മികച്ച പ്രകടനം കാഴ്ചവച്ചു. സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്നലെ കരൺ സിംഗും ഷെർജിൻ ശാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡലുകൾ നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 637 പോയിന്റ് ഇടിഞ്ഞ് 77517ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 197 പോയിന്റ് നഷ്ടത്തിൽ 24275ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 95 രൂപ കൂടി 14195 രൂപയും പവന് 760 രൂപ വർദ്ധിച്ച് 113560 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണനിരക്ക്. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും പകർന്നു നൽകുന്ന ദേശഭക്തി ഗാനങ്ങളും സംഗീത ആവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസം 18 നിർവഹിക്കും. സെപ്റ്റംബർ 18 വരെ പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഹർ തിരംഗ പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണി വരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപ്പർ മേഖലയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആധാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

Thank you.

0: കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
6: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
7: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം 50,000 രൂപയും രണ്ടാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

വന്നോണം. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 തീയതി മുതൽ 31 തീയതി വരെ, ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. അപ്പോൾ ഈ ഒരു വൈകുന്നേരത്തിൽ ഇന്ന് മിക്കവാറും എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ള ഒരു ദിവസമാണല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അവധിയാണ്, മിക്കവാറും എല്ലാവരും വീട്ടിലൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ്. ഈ വൈകുന്നേരത്തെ എന്താണ് പരിപാടി എന്ന് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല, കാരണം ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. എനിവേ, ദേ ഇനിയുള്ള 2 മണിക്കൂർ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. വേഗം വിളിക്കുക, മെസ്സേജ് ചെയ്യുക 9544700912 എന്ന നമ്പറിലേക്ക്. സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 91.2.

0: യെസ് ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. മനോഹരമായ പാട്ടുകൾ അങ്ങനെ നമ്മൾ കേൾക്കാൻ തുടങ്ങുകയാണ്. ചിലർ പാട്ടാണ് ചോദിക്കുന്നത്, ചിലർ ഈ പാട്ടിനൊപ്പം ആരെങ്കിലുമൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടായിരിക്കും ഒരു പാട്ട് ചോദിക്കുന്നത്. പക്ഷെ ആരെയാണ് ഓർക്കുന്നത്, അതിന് പിന്നിലുള്ള കഥകൾ എന്താണ്, ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. വിളിക്കൂ 954-7000-9012. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് കോളർ ലൈനിലെത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇത് ആരാ വിളിക്കുന്നത്? സജി. എന്ത് ചെയ്യുന്നു? ഓക്കെ, മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങൾ തന്നെ.
0: ആണോ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? പാട്ടുപാടി വരുമോ അല്ലേ, പാട്ടുപാടി വരുമോ? ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ. നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പല ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ എത്താറുണ്ടല്ലേ. തീർച്ചയായിട്ടും ഈ ഒരു പാട്ടിനൊപ്പം തന്നെ നമുക്ക് മറ്റൊരു സോങ് ഡെഡിക്കേഷനിലേക്കും കൂടി പോകേണ്ടതുണ്ട്. അമലയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗോപിക ചേച്ചി, ഗുഡ് ഈവനിങ്. എൻ്റെ സിസ്റ്റർ അമൃതയുടെ വിവാഹമാണ് ഈ വരുന്ന സൺഡേ. അവൾക്ക് വിവാഹാശംസകൾ അറിയിച്ചുകൊണ്ട് ക്യൂൺ എന്ന മൂവിയിൽ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാമല്ലോ, നല്ലൊരു പാട്ടാണ്. ഒപ്പം തന്നെ വിവാഹാശംസകളും അറിയിക്കുന്നു കേട്ടോ. പാട്ട് കേട്ടിട്ട് 3 ആയിട്ട്

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ടാണ് ലാസ്റ്റ് കേട്ട് നിർത്തിയത്. എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സോങ് അല്ലേ, ഞാറ്റുവേല കിളിയും മിഥുനം എന്ന ചിത്രത്തിലെ അടിപൊളി പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉർവശി ചേച്ചിയൊക്കെ ഇങ്ങനെ കടന്നു വരും അല്ലേ, ആ ഒരു കാലവും ഒക്കെ ഓർമ്മ വരും. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ടല്ലേ, പക്ഷെ ചില പാട്ടുകൾ മാത്രം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ തങ്ങി നിൽക്കും. കാരണം ആ പാട്ടിനൊപ്പം ഒരാളുടെ മുഖവും അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഓർമ്മയും നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ ഒരു പാട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ എങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്തോളൂ. 9544700912 ഈ നമ്പർ ഡയൽ ചെയ്തോളൂ, എന്നിട്ട് വിളിച്ചോളൂ. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനവഞ്ചരയിലൂടെ ഇഷ്ടഗാനം കേൾക്കാം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ദേ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ്, ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പ പോയി, ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇമോജീസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ആളിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും പേര് കൂടി ചേർത്ത് മെസ്സേജ് ചെയ്യുക, നമുക്ക് പാട്ട് കേൾക്കാം. കൂടെ നമ്മുടെ കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, കേരളപ്പള്ളി വാസിയാണ് വിളിക്കുന്നത്.
0: ഓക്കേ, എന്ത് ചെയ്യുന്നു?
1: ഇപ്പോൾ കച്ചവടങ്ങളും കാര്യങ്ങളും കേട്ട് ഇങ്ങനെ പോവാ.
0: എങ്ങനെയുണ്ട് ഓണത്തിന്റെ തിരക്കൊക്കെ ഉണ്ടോ?
1: അല്ല, ഓണം ഇനി ഒരു 17 ദിവസം കൂടി ഉണ്ടല്ലോ, 16 ദിവസം കൂടി ഉണ്ടല്ലോ.
0: പക്ഷേ
1: ഭാഗമായിട്ട് തിരക്കുണ്ട് കടകളിലെല്ലാം.
0: ആ, തിരക്കുണ്ട്, അതാണ് ചോദിച്ചത്.
1: അതെ അതെ അതെ അതെ, സീസൺ ടൈം ആയതുകൊണ്ട് തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്.
0: ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് മഴത്തുള്ളികൾ
0: സൂപ്പർ ഹിറ്റ് സോങ് അല്ലേ, അടിപൊളി പാട്ടാണ്. വീണ്ടും മഴ പെയ്യിപ്പിക്കാനാണോ?
1: അല്ല, നല്ലൊരു പാട്ടായതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യാൻ പറഞ്ഞത്.
0: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചത് ഒരുപാട് സന്തോഷം, അടിപൊളി പാട്ടാണ്. ഈ ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, അത്രക്കേറെ എല്ലാവരുടെയും പ്ലേലിസ്റ്റിൽ എന്തായാലും ഈ ഒരു പാട്ടുണ്ടാകും അല്ലേ. മഴ പെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ, അല്ലെങ്കിൽ ഒരു മഴക്കാർ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പാട്ട് ഇതായിരിക്കാം. നമുക്ക് കേൾക്കാം.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യവാചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ? പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പദാരം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: സ്റ്റേഷൻ എന്ന മലയാളം മൂവിയിലെ പാട്ടാണിത്. ഈ ഒരു പാട്ട് നമുക്ക് ഈ ഒരു ഓണക്കാലത്ത് കേൾക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തും അല്ലേ. തീർച്ചയായിട്ടും പാട്ടുകൾ എപ്പോഴും ഒരുപാട് ഓർമ്മകളും ഒരുപാട് പ്രതീക്ഷകളും നമുക്ക് നൽകാറുണ്ട്. ഇങ്ങനെ നമുക്ക് കേൾക്കാൻ ഒരുപാട് ഓണപ്പാട്ടുകളുണ്ടല്ലേ. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട്, തരംഗിണിയുടെയൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട്. ചോദിച്ചാൽ ഈ ഒരു കാറ്റഗറി ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് തന്നെ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാൻ നിങ്ങളുടെ ഫേവറേറ്റ് ഗാനങ്ങൾ വേഗം തന്നെ ആവശ്യപ്പെട്ടോളൂ. എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെ ഉള്ളത്. നമുക്കിത് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപികെ, ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് എന്റെ കളിത്തോഴൻ എന്ന പടത്തിൽ ദാസേട്ടൻ ജാനകിയമ്മ എന്നിവർ ചേർന്ന് പാടിയ അരയെന്നെ പിട പോലെ വാ ഈ ഒരു പാട്ടാണ്. കൂടെ നമുക്കൊരു കോളർ കൂടിയുണ്ട്.
1: ഞാൻ അബ്ദുൽ കബീർ കരുനാപ്പള്ളി എന്ന് വിളിക്കുക.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ലോജിസ്റ്റിക്സ് പഠിക്കുക.
0: ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു അല്ലേ?
1: ഇല്ല, ചൊവ്വായും വ്യാഴം ഉള്ളു ക്ലാസ്. നാളെ ഉള്ളു ഇനി.
0: ഓക്കേ, അപ്പൊ ബാക്കിയുള്ള ടൈം ഒക്കെ എന്താ ചെയ്യാ?
1: ബാക്കിയുള്ള ടൈം വീട്ടിലിരിക്കുന്നു.
0: ഓക്കേ, ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് കാന്താര സിനിമയ്ക്കകത്ത് ഓ മദനമോഹിനി എന്നുള്ള പാട്ട്.
0: ഓക്കേ, നമുക്ക് കേൾക്കാം. അപ്പോ രണ്ടു പാട്ടായിട്ടുണ്ട്, രണ്ടു പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയി കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ് 91.2 എൻ്റെ റേഡിയോ.

0: എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ദേ മഴ ഇങ്ങ് എത്താറായി കേട്ടോ. പക്ഷെ കൊല്ലം ജില്ലയിൽ അലർട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതും ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും മറ്റു ജില്ലകളിലുള്ള മഴ സാധ്യതയും തള്ളിക്കളയുന്നില്ല. നമുക്ക് പാട്ടിലേക്ക് പോകാം. അടുത്ത കോളർ ലൈനിൽ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഞാൻ രഞ്ജീഷ് കുമാർ.
0: എവിടെ നിന്ന് വിളിക്കുന്നു?
1: എന്ത്
0: ചെയ്യുന്നു?
1: ചെറിയൊരു പണിയിലാണ്.
0: ആണ്? അതിനിടയിലാണ് ഈ വിളിച്ചത്?
1: അതിനിടയിലാണ് വിളിച്ചത്.
0: ഈ കോൺസെൻട്രേഷൻ ഒന്നും മാറിപ്പോത്തില്ലല്ലോ അല്ലേ?
1: അതെന്തുവാ,
0: അതിൽ നിന്നുള്ള ശ്രദ്ധ വിട്ടു പോകോ?
1: ഓ, ഒരിക്കലും ഇല്ല.
0: ആണോ? ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഈ പഴശ്ശിരാജ എന്ന മൂവിയിലെ കുന്നത്തെ കൊന്നയ്ക്കും.
0: അടിപൊളി പാട്ടാണ്. ഈ മൂവി എത്ര തവണ കണ്ടു?
1: മൂവി ഇതുവരേക്കും കണ്ടിട്ടില്ല, എന്നാലും പാട്ട് ഒരുപാട് കണ്ടു.
0: ഇതുവരെ കണ്ടില്ലേ? ഇപ്പോ
1: അയ്യോ, മമ്മൂക്കയുടെ പടം കാണാത്താരുണ്ട്?
0: അതാ ചോദിച്ചത്, എത്ര വട്ടം കണ്ടു?
1: കണ്ടിട്ടില്ല, പാട്ട് കേട്ടിട്ടുണ്ട്. പഴയ പടങ്ങളൊക്കെ ഒരുപാട്, 90, 96, 90, 2015 നല്ല പടം ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇറങ്ങിയ പടങ്ങൾ അധികം കാണത്തില്ലേലും മമ്മൂട്ടിയുടെ പടമൊക്കെ സ്ഥിരം.
0: നമുക്ക് പാട്ട് കേൾക്കാട്ടോ. കൂടെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കും പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനന്തുവാണ്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരാമല്ലോ. മുസ്തഫ മുസ്തഫ എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനും കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് കേൾക്കാം.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: കാത്തു നിൽക്കാതെ സമയം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. 5 മണി കഴിഞ്ഞ് 3 മിനിറ്റുകളാണ് പിന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ദേ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ് കേട്ടോ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വേഗം വേഗം വിളിച്ചോളൂ 9544700912 എന്ന നമ്പറിലേക്ക്. നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് വീണയാണ്. ഹായ് ഗോപിക, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ ഒരുങ്ങി തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓണമൊന്നും അങ്ങനെ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഓണമൊക്കെ തുടങ്ങാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ദേ വീണ ചോദിച്ചിരിക്കുന്ന പാട്ട് അനാർക്കലി എന്ന മൂവിയിലെ നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരണമെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. കൂടെ തന്നെ നമുക്ക് മറ്റൊരു കോളിലേക്കും പോകണം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? പേര് മറന്നുപോയോ?
1: പേര് സന്ധ്യ.
0: അല്ല, പേര് ആദ്യം മറന്നുപോയത് പോലെ
1: കേൾക്കാൻ
0: വയ്യ, അതുകൊണ്ടാണ്. അല്ലെങ്കി പറഞ്ഞേനെ, അടിപൊളി പേരല്ലേ സന്ധ്യ. പകലുമല്ല രാത്രിയും അല്ല.
1: അല്ല,
0: എന്തുണ്ട് വിശേഷമൊക്കെ?
1: പിന്നെ വലിയ ഏർപ്പെടമല്ലായിരുന്നു,
0: അതൊക്കെ കഴിഞ്ഞു.
1: പിന്നെന്താ,
0: നമുക്ക് കേട്ട് കളയാലോ. ഏത് പാട്ടാ വേണ്ടത്?
1: കൊച്ചു കുഞ്ഞിന്റെ അച്ഛന് ഒരു കച്ച വാങ്ങാൻ പോയി.
0: ഈ പാട്ടാണ് വേണ്ടത്? നമുക്ക് കേൾക്കാട്ടോ. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ ഇങ്ങനെ സുഖമാണോ, എന്തുണ്ട് വിശേഷം എന്നൊക്കെ തിരക്കുമ്പോൾ ദേ പാട്ട് വരുന്നുണ്ട്. അടിപൊളി പാട്ടാണ്. മണിച്ചേട്ടന്റെ പാട്ടില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ഗാനമഞ്ജരിയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ പാട്ടിലേക്ക് പോകാം.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലും
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: അഗൈൻ പാക്ക്ഡ് ഓൺ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോ നമ്മൾ ലാസ്റ്റ് കേട്ട പാട്ട് അനാർക്കലി എന്ന മൂവിയിലെ നല്ല അടിപൊളി ഒരു പാട്ടാണല്ലേ. ഈ ഒരു പാട്ട് ഇനി എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു പാട്ടിന്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വീണുറഞ്ഞു കിടക്കും. എനിവേ ഇതേ നമുക്ക് അടുത്ത കോളർ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഞാൻ നീലിമയിൽ.
0: നീലിമയിൽ നിന്ന് ആരാണ്? ഏത് പാട്ടാ വേണ്ടത്?
1: പിന്നെ
0: അവിടെ ചോദിക്കാണോ?
2: വട്ടയിലെ പന്തലിട്ടെന്നുള്ള സോങ് ഒന്ന് വെച്ചു കൊടുക്കണേ.
0: അയ്യോ, ഇതാരാ?
2: അത് ഞാൻ അപ്പുറത്തുള്ള.
0: അപ്പുറത്തുള്ളതാണ്. പേരെന്താണ്? അയ്യോ,
1: ഹലോ
0: ഹലോ.
1: പിന്നെ നീലിമ ക്ലബ്ബുകാർക്ക് വേണ്ടിയാ കേട്ടോ.
0: ഓക്കെ ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. കൂടെ തന്നെ നമുക്ക് മറ്റൊരു റിക്വസ്റ്റിലേക്ക് പോകാം. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് സൂര്യമാനസം എന്ന മൂവിയിലെ പാട്ട് ചോദിച്ചിട്ടാണ്. ഹായ് ഗോപിക, ഞാൻ ഷീജ. എനിക്ക് സൂര്യമാനസം എന്ന മൂവിയിലെ തരളിതരാവിൽ മയങ്ങിയോ എന്ന സോങ് ഒന്ന് വെച്ച് തരണേ പ്ലീസ് എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. വളരെ നല്ലൊരു പാട്ടാണ്, കേട്ടിട്ട് വേഗം തിരികെ എത്താം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജെ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഞാൻ ഗോപികയാണ്. കൂടെയുള്ളത് നമ്മൾ പാട്ടുകൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പാട്ട് കേൾക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആകും അല്ലേ. അത്രയേറെ പാട്ടുകളുണ്ട് നമ്മുടെ ആ ഒരു പ്ലേലിസ്റ്റിൽ. പക്ഷേ ഇന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഇതാ ഇപ്പോൾ കേൾക്കാം. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് ചെയ്തോളൂ, സമയം വളരെ കുറവാണ്. 9544700912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മുടെ അടുത്ത കോളർ ഇതാ ലൈനിൽ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? എവിടെ നിന്ന് വിളിക്കുന്നു? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും ആയിട്ടില്ല കേട്ടോ. ശരിക്കും ഇത്തവണ കുറച്ച് നേരത്തെ ആണ് ഓണം വന്നതെന്ന് എനിക്ക് തോന്നി തുടങ്ങി. കുറച്ചും കൂടി സമയം തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ ഉണ്ട്.
1: അത് ശരിയാ.
0: ഇനി ഏത് പാട്ടാ വേണ്ടത്? വേഷങ്ങൾ ജന്മങ്ങൾ എന്ന പാട്ടാണോ? എനിക്ക് അപ്പോഴേ തോന്നി കേട്ടോ ഈ പാട്ടായിരിക്കും. നമുക്ക് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരിക്കലും നമ്മുടെ ആ പ്ലേലിസ്റ്റിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റാൻ കഴിയാത്ത കുറേയേറെ പാട്ടുകളുണ്ടല്ലേ. മിക്കപ്പോഴും ഇതുപോലുള്ള സാഡ് സോങ്സ് ആയിരിക്കും ആ ഒരു ലിസ്റ്റിൽ ഫസ്റ്റ് വന്ന് കിടപ്പുണ്ടാവുക. എനിവേ, നമുക്ക് പാട്ട് കേൾക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾക്കായി വിളിക്കാം, മെസ്സേജ് ചെയ്യാം. 9544700912 എന്ന നമ്പറിലേക്ക് നമുക്ക് നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിരാജ് ആണ്. ഹായ് ഗോപിക ചേച്ചി, എന്തുണ്ട് വിശേഷങ്ങൾ? എനിക്കൊരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും പാട്ട് കേൾക്കാമല്ലോ. പാട്ടിതാണ് സക്കത്ത ഗവള. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. കേട്ടതിനു ശേഷം തിരികെ എത്താം.

0: അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. നമ്മൾ അങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വേഷം എന്ന മൂവിയിലെ പാട്ടായിരുന്നു ലാസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചേച്ചി ഈ ഒരു പാട്ട് കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ഒരു പാട്ട് ഇഷ്ടമുള്ള ഒരുപാട് ചേച്ചിമാരുണ്ടല്ലേ. പലരും ഈ ഒരു പാട്ടിന് റിക്വസ്റ്റ്, സ്ഥിരമായിട്ട് ഈ ഒരു പാട്ടിന് റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിവേ, നമുക്ക് പാട്ടുകൾ ഇനിയും കേൾക്കാൻ ബാക്കിയാണ്, സമയം കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കി. സോ നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് പോകാം. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് രവീണയാണ്. ഹായ് ഗോപിക, എന്റെ മകൾക്ക് വിജയുടെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ദളപതി കച്ചേരി പാട്ടൊന്ന് പ്ലേ ചെയ്തു തരാമോ? ജനനായകൻ എന്ന മൂവിയിലെ പാട്ടാണ്. തീർച്ചയായിട്ടും രവീണയുടെ മകൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, ഗുഡ് ഈവനിങ്, ഞാൻ ശംസുദ്ദീൻ കെടുപ്പുറന്ന. ഒരുപാട് നാളായി വിളിച്ചിട്ട്.
0: ആണോ, എവിടെയായിരുന്നു?
1: ഇടയ്ക്ക് വിളിച്ചു നോക്കും, ചിലപ്പോ എല്ലടിക്കുന്നുണ്ട്, ചിലപ്പോ അവിടെ സൗകര്യം കുറവ് കാരണം നമ്മളെ ഫോൺ എടുക്കൂല,
0: ചിലപ്പോ കോള് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് നമ്മൾ മനഃപൂർവ്വം ആരുടെയും കോള് അവോയ്ഡ് ചെയ്യുന്നതല്ല.
1: അല്ലേ, എനിക്കറിയാം, അത് കുഴപ്പമില്ല, കാരണം മെസ്സേജ് വായിക്കാനോ വരുന്ന നോക്കാനോ ഒക്കെ ടൈം വേണമല്ലോ.
0: അതെ, തീർച്ചയായിട്ടും.
1: നോ പ്രോബ്ലം, അത് നമുക്ക് വിഷയമല്ലേ കുട്ടി.
0: ഓക്കെ, ഒരുപാട് സന്തോഷം കേട്ടോ. എല്ലാവരും ഇതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു.
1: മനസ്സിലാക്കണം, നമ്മളെ ബുദ്ധിമുട്ട് നമ്മൾക്കറിയാം, പക്ഷെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വരുന്നതാണ്.
0: ഇപ്പൊ ഇവിടെ കോള് വന്നിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ
1: പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് മെസ്സേജ് കമ്പ്യൂട്ടറിൽ നോക്കണം, ആരൊക്കെ വന്ന് ഒക്കെ വന്ന് ആരെ പാട്ട് എന്താണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അവർക്ക് അതിന് മറുപടി പറയാനുള്ള ടൈം നോക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്. മറ്റേ ഇരുക്കാടി സ്റ്റുഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: അപ്പൊ എനിക്ക് വേണ്ടത് പാർവണങ്ങൾ കേടും വനചന്ദ്രകാന്തിയിൽ ഹോമം പോൽ പകരും ജാഗോനാദം മഞ്ഞണിഞ്ഞുരി ഗന്ധമാദനം.

0: ഈ പാടാൻ വിചാരിച്ചത് എല്ലാവർക്കും പെട്ടെന്ന് പാടിപ്പോ.
1: എനിക്ക് തോന്നിയോ
0: ഞാൻ ഉദ്ദേശിച്ച പാട്ടല്ല, ഞാൻ ഉദ്ദേശിച്ച പാട്ടെങ്കിലും വേറെ ആരെങ്കിലും മനസ്സിൽ പറഞ്ഞാണ്.
1: പക്ഷേ പാടി കേട്ടപ്പോ ഒരുപാട് സന്തോഷം, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പാട്ട്. മറ്റൊരാള്
0: പാട്ടുകള്
1: ഓക്കെ, എന്തായാലും നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ് 91.2 എന്റെ റേഡിയോ.

0: മറക്കാതെ കേൾക്കൂ. എന്റെ റേഡിയോ 91.2 എല്ലാ ദിവസവും വൈകിട്ട് 6:45 രാമായണ സന്ധ്യ.
1: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
9: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേനാ ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നത് രാജ്യത്തിനൊന്നാകെ അഭിമാനം പകരുന്നതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: Now we move to other bill, the Kerala alteration of name bill 2026. Sriman Nityanand Rai ji to move a motion for consideration of the Kerala alteration of name bill 2026.
2: केरल राज्य का नाम परिवर्तन करने वाले विधेयक पर लोकसभा द्वारा पारित रूप में विचार किया जाए.
0: സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനാ രേഖകളിൽ കേരളം എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ പേരുമാറ്റം ഔദ്യോഗികമായി നിലവിൽ വരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ

0: അമിത് ഷാ സ്പീക്കർ ഓം ബിർളയെ കത്തിലൂടെ അറിയിച്ചതായി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പത്തനംതിട്ട കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലെ കാർഷിക ലോണുകളുടെ തിരിച്ചടവിലെ സാവകാശം, മൊറട്ടോറിയം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. കേരള സാങ്കേതിക സർവകലാശാല ബിടെക് അഞ്ചാം സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി എം ജോൺ. പുതിയ കെ ടി യു സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ആദ്യ രണ്ട് സെമസ്റ്ററുകളിൽ നിന്നും നിശ്ചിത ക്രെഡിറ്റ് നേടിയാൽ മാത്രമേ അഞ്ചാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകൂ എന്ന കർശന നിബന്ധനയെയാണ് ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. ഇയർ ബാക്ക് വ്യവസ്ഥ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ശനിയാഴ്ച നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യുവശക്തിയും വന്ദേമാതരവും പ്രമേയമാക്കിയാണ് ഇക്കുറി ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരത്ത്. പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റു സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ വ്യോമസേന ഇന്നും നാളെയുമായാണ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം നടത്തുന്നത്. ഇന്ന് ഫുൾ ഡ്രസ് റിഹേഴ്സലാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഫൈനൽ പ്രകടനം.
0: 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി കണ്ണൂർ സെക്യൂര സെന്റർ പരിസരത്ത് നാളെ വൈകുന്നേരം 6 നടക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 വരെ നീണ്ടു. തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, പമ്പ ത്രിവേണി, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായി 5 ഉപസമിതി ഇന്ന് സന്ദർശനം നടത്തി. തേക്കടിയിലെത്തിയ സംഘം ബോട്ട് മാർഗം ഡാമിലെത്തിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മെയിൻ ഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലെ നിലവിലെ സ്ഥിതിഗതികൾ ഉപസമിതി നേരിട്ടെത്തി നിരീക്ഷിച്ചു. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ വിഷയങ്ങളും സംഘം സന്ദർശനത്തിനിടെ വിലയിരുത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും സംഘം വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിനുശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും വിലയിരുത്തലുകളും ഈ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും.
0: സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്നും ലഹരി വിരുദ്ധ പോരാട്ടത്തിനായി സന്ധിയില്ലാതെ മുന്നിട്ടിറങ്ങണമെന്നും കായിക യുവജനകാര്യമന്ത്രി ഒ ജെ ജനീഷ്. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി മേയർ വി വി രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ്

പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേനാ ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷം പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. കർക്കടക വാവ് പൈതൃക സ്മരണയും പ്രകൃതിബോധവും. തയ്യാറാക്കിയത് CV ശ്രീജിത്. മാധ്യമ പ്രവർത്തകൻ. അവതരണം നരേന്ദ്രമോഹൻ. കേരളത്തിൽ

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
9: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മറക്കുക, പൊറുക്കുക, ഇത് ഒട്ടുമിക്ക തത്വചിന്തകളും വിശുദ്ധ വേദഗ്രന്ഥങ്ങളും ഒക്കെ മനുഷ്യനോട് പറയുന്നതാണ്. മനുഷ്യർക്ക് തമ്മിലുള്ള വിഷയങ്ങളെ ആര് പുറത്തു കൊടുക്കുന്നോ അവൻ കൂടുതൽ നന്മ ചെയ്തവന് തുല്യമാണെന്നും അവൻ്റെ നന്മകൾ കൂടുതൽ പ്രതിഫലാർഹമാണെന്നും വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ മനുഷ്യനോട് പറയുന്നുണ്ട്. ഒരാൾ മറ്റൊരാളിനോട് പുറത്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളിനോട് മാപ്പ് ചെയ്യുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ, അവിടെ രണ്ടാത്മാക്കളാണ് സ്വതന്ത്രമാകുന്നത്. മനസ്സിനുള്ളിൽ മറ്റൊരാളോടുള്ള പകയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നിടത്തോളം നമ്മുടെ മനസ്സ് ഒരു തടവറയിലാണ്. നമ്മുടെ ഉള്ളിൽ അത്തരമൊരു പകയും വിദ്വേഷവും ഉണ്ടെന്ന് ആരുടെ മേലാണോ പതിക്കുന്നത് എന്ന് അയാൾ വിശ്വസിക്കുന്നുവോ, അയാളും മാനസികമായ വലിയൊരു പ്രയാസത്തിലാകും. പലപ്പോഴും തമ്മിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവിചാരിതമായി മിണ്ടിപ്പോകുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുന്നത് ഇത്തരമൊരു ഭാരമായിരിക്കും. അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ പുറമേ വെളുക്കച്ചിരിക്കുകയും എന്നാൽ കാണാനൊട്ടും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ചില അടുത്ത ബന്ധുക്കളെയൊക്കെ കല്യാണ വീടുകളിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം ഉണ്ടാകുന്ന ആ ചിരിയുടെ കൃത്രിമത്വവും സംഭാഷണത്തിൻ്റെ നാടകീയതയും ഒക്കെ ഇതറിയാവുന്ന മൂന്നാമതൊരാൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്യുക എന്നത് വലിയ കരുണയാണ്. എല്ലാ പ്രവാചകന്മാരും, അല്ലെങ്കിൽ എല്ലാ മഹത് വ്യക്തിത്വങ്ങളും അവർ അവരോട് ചെയ്ത എല്ലാ ക്രൂരതകളും മാപ്പ് ചെയ്തു കൊടുക്കുകയും മാപ്പ് ചെയ്തു കൊടുക്കാൻ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് നാം മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ രണ്ടാത്മാക്കളാണ് സ്വതന്ത്രമാകുന്നത് എന്നത് മറക്കാതിരിക്കും. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.